ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 21 2026 സെപ്റ്റംബർ 6 ഞായറാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ മനസ്സിനെ തളർത്തുന്ന ആകുലതകൾ തീർത്തും ഒഴിവാക്കുക. നമ്മുടെ മനസ്സിനെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ നിരന്തരമായി ഓർത്തുകൊണ്ടിരുന്നാൽ നാം സ്വയം എരിഞ്ഞു തീരുകയുള്ളൂ. ഇരുൾ നിറഞ്ഞ ചിന്തകളിൽ നിന്ന് മനസ്സിനെ സ്വതന്ത്രമാക്കാൻ ശ്രമം നടത്തുക. ഇന്നിൻ്റെ നല്ല നിമിഷങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിച്ച് ഫലപ്രദമായി ഉപയോഗിക്കുക. അവിചാരിതമായി പ്രതിബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ മുൻകൂട്ടി കാണുക. അങ്ങനെയായാൽ അതിനെ നേരിടാനും അതിജീവിക്കുവാനും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. തികഞ്ഞ ആത്മവിശ്വാസവും ആത്മധൈര്യവും ആർജിക്കുവാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. മനസ്സ് തളരുമ്പോൾ അതിന് കാരണം നാം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. മനസ്സ്വസ്ഥതയോടെ നാം പ്രവർത്തിക്കുമ്പോൾ ആഗ്രഹിച്ച ലക്ഷ്യത്തിലെത്തുവാൻ നമുക്ക് സാധിക്കും. ഈ പ്രപഞ്ചത്തിന്റെ മനോഹാരിതകളെ നുകരാനുള്ള ശ്രേഷ്ഠ രൂപമാണ് ജീവിതം. അത് സുഖദുഃഖ സമ്മിശ്രമാണ് എന്ന സത്യം നാം മനസ്സിലാക്കുക. ഏവർക്കും ശുഭദിനാശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 9:30 അപ്രപാളിയിലെ അത്ഭുതങ്ങൾ, ഉച്ചയ്ക്ക് 12 ഗാനമന്ദാരം, 1:20 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ, 3 നിയമവേദി, വൈകുന്നേരം 5:30 ഗാനവേദി, 6 ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

0: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 6. ഭാരതത്തിൽ ആദ്യത്തെ അച്ചടിയന്ത്രം സ്ഥാപിച്ചതും തെലുങ്കാനയിൽ ആദ്യത്തെ മെഗാ ഫുഡ് പാർക്ക് ഉദ്ഘാടനം ചെയ്തതും അമേരിക്കയിൽ വനിതകൾക്ക് വോട്ടവകാശം നൽകി തുടങ്ങിയതുമൊക്കെ ഒരു സെപ്റ്റംബർ 6-നായിരുന്നു. സെപ്റ്റംബർ 6-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 6. ഭാരതത്തിലെ ആദ്യത്തെ അച്ചടിയന്ത്രം ഗോവയിൽ സ്ഥാപിച്ചത് 1556 സെപ്റ്റംബർ 6-നായിരുന്നു. പോർച്ചുഗലിലെ രാജാവാണ് ഇത് സ്ഥാപിച്ചത്. 1939 രണ്ടാം ലോക മഹായുദ്ധ സമയം. സെപ്റ്റംബർ ഇന്നേ ദിവസമായിരുന്നു ദക്ഷിണാഫ്രിക്ക, കാനഡ എന്നീ രാജ്യങ്ങൾ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. ബ്രിട്ടീഷ് കോളനിയായിരുന്ന സ്വാസിലാൻഡിന് സ്വാതന്ത്ര്യം ലഭിച്ചത് 1968 സെപ്റ്റംബർ 6-നായിരുന്നു. മുൻ കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രി ഹർസിമ്രത് കൗർ ബാദൽ തെലുങ്കാനയിലെ ആദ്യത്തെ മെഗാ ഫുഡ് പാർക്ക് ഉദ്ഘാടനം ചെയ്തത് 2019 സെപ്റ്റംബർ 6-നായിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ വനിതകൾക്ക് വോട്ടവകാശം നൽകി തുടങ്ങിയത് 1870 സെപ്റ്റംബർ 6-നായിരുന്നു. ലൂയിസ് ആൻ സ്വാൻ ആയിരുന്നു വോട്ട് ചെയ്ത പ്രഥമ വനിത. സെപ്റ്റംബർ 6-നായിരുന്നു ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് പിഗ്ലി വിഗ്ലി മെഫിസ് അമേരിക്കയിലെ ടെന്നസിയിൽ തുറന്നത്.
1: 90.4 താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: നരേന്ദ്രമോദി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ രണ്ടാം ഘട്ടം ആരംഭിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ ജനറൽ ആശുപത്രികളിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം 24 മണിക്കൂറും ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയപാതയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ജയം. വാർത്തകൾ വിശദമായി. മുൻ തലമുറകളെ അപേക്ഷിച്ച് വലിയ സ്വപ്നങ്ങൾ കാണാനും ആഗോളതലത്തിൽ കൺസൾട്ടിംഗ്, അക്കൌണ്ടിംഗ്, ധനകാര്യ നിയമ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ യുവതയെ ആഹ്വാനം ചെയ്തു. ഡൽഹി സർവകലാശാലയിലെ ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ കൈവരിച്ച 7.8% ത്രൈമാസ വളർച്ചാ നിരക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക കരുത്താണ് പ്രതിഫലിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നയപരമായ നിശ്ചലാവസ്ഥയിൽ നിന്ന് ഊർജ്ജസ്വലമായ നയരൂപീകരണത്തിലേക്ക് ഇന്ത്യ വലിയ ദൂരം പിന്നിട്ടുവെന്ന് അദ്ദേഹം പറഞ്ഞു. അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. മുൻകാലങ്ങളിലെ വെല്ലുവിളികളെയും ഇന്നത്തെ നേട്ടങ്ങളെയും താരതമ്യം ചെയ്ത് ഭീകരവാദത്തെ പരാജയപ്പെടുത്തിയെന്നും സായുധസേന ശത്രുക്കളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ആത്മവിശ്വാസം കൈവരിച്ചുവെന്നും ജമ്മുകശ്മീർ മുതൽ വടക്കുകിഴക്കൻ മേഖലകളിൽ വരെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടുവെന്നും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. തുടർച്ചയായി വിമർശിക്കുന്നവർക്ക് മറുപടിയായി കൃത്യമായ സാമ്പത്തിക കണക്കുകൾ നിരത്തി ഏപ്രിൽ ജൂൺ കാലയളവിൽ വൈദ്യുതി ഉൽപ്പാദനത്തിൽ 9% വർധനയുണ്ടായതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇരുചക്രവാഹനങ്ങളുടെ വിൽപ്പനയിൽ 20%, മുച്ചക്രവാഹനങ്ങളുടെ വിൽപ്പനയിൽ ഏകദേശം 30% വളർച്ചയുണ്ടായതോടെ മൊത്തം വാഹന വിൽപ്പനയിൽ 20%ത്തിലധികം വർധന രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഉരുക്ക്, സിമെന്റ് എന്നിവയുടെ ഉപഭോഗത്തിലുണ്ടായ 8% വർധന, നിർമ്മാണം, ഭവന നിർമ്മാണം, വാണിജ്യ പ്രവർത്തനങ്ങൾ എന്നിവ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നുവെന്നതിന്റെ തെളിവാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. സ്മാർട്ട് ഫോൺ കയറ്റുമതി 2,00,000 കോടി രൂപ കടന്നുവെന്നും ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദനം ഏകദേശം 2,00,000 കോടി രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
0: തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ രണ്ടാം ഘട്ടത്തിന് ഈ മാസം 28 തുടക്കം കുറിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. 1200 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ തൂഫാൻ ഫ്ളാഗ് ഉയർത്തുന്നതോടെ പരിപാടിക്ക് തുടക്കമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ എല്ലാ വാർഡുകളിലും തൂഫാൻ ഗ്രാമസഭകൾ രൂപീകരിച്ച് 10 പേരടങ്ങുന്ന തൂഫാൻ സ്ക്വാഡുകൾ ഉണ്ടാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇവർ പോലീസിന്റെ ഭാഗമാകുമെന്നും ചെന്നിത്തല കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും തോട്ടങ്ങളെയും ESA പരിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു.

ആയിരുന്നു മന്ത്രി. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സംസ്ഥാനത്തിന് പുറത്തുപോകേണ്ട സാഹചര്യം ഇല്ലാതാക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. പുതിയുഗ കേരളത്തിന് പുതിയ വികസന ദിശകളും സാധ്യതകളും കണ്ടെത്തുന്നതിന് കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്കായി സംഘടിപ്പിച്ച ദ്വിദിന റീ ഇമാജിനിംഗ് കേരളം നേതൃത്വ ശില്പശാല സമാപിച്ചു. സംഗമത്തിന്റെ ഭാഗമായി ക്യാമ്പസിലെ അർജുന പദിൽ മന്ത്രിസഭാംഗങ്ങളുടെ ഫോട്ടോ സെഷനും മുഖ്യമന്ത്രിയുടെ അശോക വൃക്ഷത്തൈ നടീലും നടന്നു. ദേശീയപാതയിലെ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ അറിയിച്ചു. പാത തുറന്നുകൊടുക്കുമ്പോൾ റോഡ് സുരക്ഷ പൂർണ്ണമായി ഉറപ്പാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. ദേശീയപാതയിൽ അശാസ്ത്രീയ പാർക്കിംഗ് അനുവദിക്കില്ലെന്നും ഇക്കാര്യത്തിൽ പോലീസിന് നിർദ്ദേശം നൽകിക്കഴിഞ്ഞതായും മന്ത്രി അറിയിച്ചു. തൃശൂർ കയ്പമംഗലത്ത് ഇന്നലെ ഉണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ നിർദ്ദേശം. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് 4 ദിവസത്തെ സൌദി അറേബ്യ സന്ദർശനത്തിന് റിയാദിലെത്തി. സൌദിയിലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായും പ്രവാസി ഇന്ത്യക്കാരുമായും വ്യവസായ പ്രമുഖരുമായും സന്ദർശനവേളയിൽ ചർച്ചകളും കൂടിക്കാഴ്ചകളും നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി സേവ്യർ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് നാളെ ഇന്ത്യയിലെത്തും. ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. മറ്റന്നാൾ IIT മദ്രാസിലെ പരിപാടികളിലും SES ക്യാമ്പസിലെ ഉദ്ഘാടന ചടങ്ങിലും സേവ്യർ ബെറ്റൽ പങ്കെടുക്കും. 8 ഹൈക്കോടതികളിൽ ചീഫ് ജസ്റ്റിസുമാരെ നിയമിച്ചു. പട്ന, കൊൽക്കത്ത, രാജസ്ഥാൻ, ബോംബെ, പഞ്ചാബ്, ഹരിയ, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ജമ്മുകശ്മീർ, ലഡാക്ക് ഹൈക്കോടതികളിലാണ് നിയമനം. സുപ്രീംകോടതി കോളേജിയും ശുപാർശ ചെയ്ത് ദിവസങ്ങൾക്കകമാണ് നിയമനമെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. രാജസ്ഥാനിലെ ജയ്പൂരിൽ പരീക്ഷാ കേന്ദ്രങ്ങളിൽ വൈദ്യുതി തടസ്സം കാരണം നീറ്റ് PG പരീക്ഷ എഴുതാൻ കഴിയാതിരുന്ന ഉദ്യോഗാർത്ഥികൾക്കായി വീണ്ടും പരീക്ഷ നടത്തി. ജയ്പൂരിലെ 5 പരീക്ഷാകേന്ദ്രങ്ങളിൽ സുഗമമായി പരീക്ഷ നടന്നതായി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. അന്തമാൻ നിക്കോബാർ ദ്വീപുകളുടെ ലഫ്റ്റനന്റ് ഗവർണറായി ഡോക്ടർ ദിനേശ് ശർമ്മയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. 2017 ഒക്ടോബർ മുതൽ ഈ പദവി വഹിക്കുന്ന അഡ്മിറൽ ദേവേന്ദ്രകുമാർ ജോഷിക്ക് പകരമാണ് നിയമനം. ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റൺവേ മഴവെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നുവെന്ന് വിവിധ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. 2024 ഏപ്രിലിൽ ദുബായ് വിമാനത്താവളത്തിലുണ്ടായ വെള്ളക്കെട്ടിന്റെ ദൃശ്യങ്ങളാണ് ഡൽഹി വിമാനത്താവളത്തിലെന്ന വ്യാജേന പ്രചരിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലി കുടിയേറ്റക്കാർ നടത്തുന്ന അക്രമങ്ങളെ ഇസ്രയേലിലെ അമേരിക്കൻ അംബാസഡർ മൈക്ക് ഹക്കബി വീണ്ടും അപലപിച്ചു. മാസങ്ങളായി തുടരുന്ന അക്രമങ്ങളിൽ ഭയചകിതരായ പലസ്തീൻ അമേരിക്കൻ നിവാസികളെ സന്ദർശിക്കവെ ഇത്തരം അക്രമങ്ങളെ ഭീകരപ്രവർത്തനം എന്നേ വിശേഷിപ്പിക്കാനാവൂ എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ദുബായിൽ 7 വിക്കറ്റിനാണ് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത്. ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത പാകിസ്ഥാനെ ഇന്ത്യൻ ബൌളർമാർ 18.1 ഓവറിൽ 55 റൺസിന് പുറത്താക്കി. 2020 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പാകിസ്ഥാന്റെ ഏറ്റവും കുറഞ്ഞ സ്കോറാണിത്. വിദ്യാർത്ഥികൾ പരസ്പരം മനസ്സിലാക്കുകയും ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന സൌഹൃദത്തിന്റെയും വൈവിധ്യത്തിന്റെയും ഇടങ്ങളായി ക്യാമ്പസുകൾ മാറണമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച സംസ്ഥാനതല അധ്യാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചിറയൻകീഴ് മണ്ഡലത്തിൽ കോൺഗ്രസ് MLA പ്രവർത്തകരും തമ്മിലുണ്ടായ സംഘർഷം അന്വേഷിക്കുവാൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസനെ ചുമതലപ്പെടുത്തിയതായി KPCC പ്രസിഡന്റ് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ഇക്കാര്യത്തിൽ ശക്തമായ അച്ചടക്ക നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ അവലോകന യോഗം മന്ത്രി AP അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. ജില്ലയിൽ നടപ്പാക്കേണ്ട പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. കോഴിക്കോട് കുന്നമംഗലം മണ്ഡലത്തിലെ സ്കൂളുകളെ സമ്പൂർണ്ണ AI വിദ്യാലയങ്ങളാക്കുന്നതിന് MA റസാഖ് മാസ്റ്റർ MLA വിഭാവനം ചെയ്ത മാസ്റ്റർ AI പദ്ധതിക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാസ്റ്റർ AI ടീച്ചേഴ്സ് സമ്മിറ്റ് CWRDM ക്യാമ്പസിൽ മന്ത്രി N ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു.
കേന്ദ്ര ഗവൺമെന്റ് നൈപുണ്യ വികസന സംരംഭ മന്ത്രാലയം

0: ലയവും സംസ്ഥാന തൊഴിൽ വകുപ്പും ചേർന്ന് നടത്തുന്ന പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള നാളെ രാവിലെ 10 മുതൽ കാസർകോട് ITIയിൽ നടക്കും. വ്യാവസായിക പരിശീലന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മേള നടത്തുന്നത്. എഞ്ചിനീയറിംഗ് നോൺ എഞ്ചിനീയറിംഗ് ട്രേഡുകളിൽ ITI യോഗ്യത നേടിയ ട്രെയിനികൾക്ക് മേളയിൽ പങ്കെടുക്കാം. പ്രശസ്ത ഗായകൻ നിസാർ വയനാട് അന്തരിച്ചു. 42 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ദുബൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വയനാട് കമ്പളക്കാട് സ്വദേശിയാണ്. കൊച്ചി മെട്രോ റെയിൽ ഫിനാൻസ് ഡയറക്ടറായി രവീന്ദ്രകുമാർ പഥക് ചുമതലയേറ്റു. മുംബൈ മെട്രോ റെയിൽ കോർപ്പറേഷൻ ഫിനാൻസ് ചീഫ് ജനറൽ മാനേജറായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ മേഖലകളിൽ ആഗോള സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാൻ ഇന്ത്യൻ യുവതയെ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ 2ാം ഘട്ടം ആരംഭിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ ജനറൽ ആശുപത്രികളിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം 24 മണിക്കൂറും ലഭ്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയപാതയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചക രിച ജ.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
3: അറിവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: തണുപ്പുള്ള രാത്രി.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണന്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള 4 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ കൈവരിച്ച 7.8% ത്രൈമാസ വളർച്ചാ നിരക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക കരുത്തിന്റെ പ്രതിഫലനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോവ സന്ദർശിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. സ്വച്ഛതാ ഹി സേവയെ ജനകീയ ശുചീകരണ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ. കേരളത്തിൽ ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസം ലക്ഷ്യമിട്ടുള്ള ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് മലപ്പുറത്ത് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. വനിതാ ഏഷ്യകപ്പ് 2020 ക്രിക്കറ്റിൽ പാകിസ്ഥാനെ 7 വിക്കറ്റിന് തകർത്ത് ഇന്ത്യ. കേരള ക്രിക്കറ്റ് ലീഗ് 3ാം സീസണിൽ തൃശൂർ ടൈറ്റൻസിന് കിരീടം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് മുതൽ 4 ദിവസങ്ങളിലായി അസം, മേഘാലയ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചരിത്രപരവും സാമൂഹ്യ ദേശീയ പ്രാധാന്യവുമുള്ള സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നതിന് പുറമെ അക്കാദമിക സാംസ്കാരിക പൊതുപരിപാടികളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഇന്ന് ഗുവാഹത്തിയിൽ ഗീതാനഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലും ശ്രീമന്ത ശങ്കരദേവ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യ കൈവരിച്ച 7.8% ത്രൈമാസ വളർച്ച രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയുടെ കരുത്താണ് വ്യക്തമാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ ഡൽഹി സർവകലാശാലയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമ്പദ് വ്യവസ്ഥയെ വിമർശിക്കുന്നവർക്ക് മറുപടിയായി കൃത്യമായ സാമ്പത്തിക വിവരങ്ങളും പ്രധാനമന്ത്രി പങ്കുവച്ചു. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ വൈദ്യുതി ഉൽപ്പാദനം 9% വർദ്ധിച്ചു. വാഹനം, സ്റ്റീൽ, സിമന്റ് എന്നിവയുടെ ഉപഭോഗത്തിൽ വലിയ വർധനവുണ്ടായി. സ്മാർട്ട്ഫോൺ കയറ്റുമതി 2.5 ലക്ഷം കോടി രൂപ കവിഞ്ഞപ്പോൾ ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദനം എക്കാലത്തെയും ഉയർന്ന നിരക്കായ 2 ലക്ഷം കോടി രൂപയിലെത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: दुनिया भारत को फ्रजाइल फाइव बता रही थी, आज दुनिया भारत को फास्टेस्ट ग्रोइंग मेजर इकोनॉमी बनते हुए देख रही है. 7.8% क्वार्टरली ग्रोथ ने देश का जोश बढ़ाया है और इसी बीच जापानीज क्रेडिट रेटिंग एजेंसी ने भारत की रेटिंग अपग्रेड कर दी है.
0: മുൻ തലമുറകളേക്കാൾ വലിയ സ്വപ്നങ്ങൾ കാണാനും ലോകത്തെ നയിക്കാൻ ശേഷിയുള്ള ആഗോള കൺസൾട്ടിംഗ്, അക്കൌണ്ടിംഗ്, ഫിനാൻഷ്യൽ, ലീഗൽ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാനും ഇന്ത്യൻ യുവാക്കളോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഇന്നലെ വൈകിട്ട് ഡൽഹി മെട്രോയിലാണ് ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി യാത്ര ചെയ്തത്. 3 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗോവയിലെത്തി. വെസ്റ്റേൺ സോണൽ കൌൺസിലിന്റെ 28-ാമത് യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ യോഗത്തിൽ കേന്ദ്രമന്ത്രി അധ്യക്ഷനാകും. തുടർന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം ബിജെപിയുടെ പുതിയ സംസ്ഥാന ഓഫീസും ഉദ്ഘാടനം ചെയ്യും. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറായി ഡോക്ടർ ദിനേശ് ശർമ്മയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നിയമിച്ചു. 2017 ഒക്ടോബർ മുതൽ പദവിയിൽ തുടരുന്ന അഡ്മിറൽ ദേവേന്ദ്രകുമാർ ജോഷിക്ക് പകരക്കാരനായാണ് ഡോക്ടർ ശർമ്മ നിയമിതനാകുന്നത്. ഉത്തർപ്രദേശിൽ നിന്നുള്ള നിലവിലെ രാജ്യസഭാംഗമായ ദിനേശ് ശർമ്മ മുൻപ് സംസ്ഥാന ഉപമുഖ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്.

0: വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി സൌദി അറേബ്യയിലെ റിയാദിലെത്തി. സൌദിയിലെ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രിയുമായും നയതന്ത്ര പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സൌദി അറേബ്യയിലെ ഇന്ത്യൻ പ്രവാസികളുമായും ബിസിനസ് സംരംഭകരുമായും കേന്ദ്ര സഹമന്ത്രി സംവദിക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ഈ മാസം 12-13 തീയതികളിൽ പ്രഥമ ഐ ബ്രിക്സ് ഉച്ചകോടി സംഘടിപ്പിക്കും. 500-ലധികം നിക്ഷേപകർ, ധനമന്ത്രിമാർ, വ്യവസായ പ്രമുഖർ എന്നിവർ 2 ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കും. 21 ബ്രിക്സ് അംഗരാജ്യങ്ങളിലും പങ്കാളിത്ത രാജ്യങ്ങളിലുമുള്ള അടിസ്ഥാന സൌകര്യ വികസനം, ഊർജ്ജം, ഡിജിറ്റൽ പദ്ധതികൾ എന്നിവയിലേക്ക് നിക്ഷേപങ്ങൾ എത്തിക്കുകയാണ് ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം. രാജസ്ഥാനിലെ ജയ്പൂരിലെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നീറ്റ് PG പരീക്ഷ പൂർത്തിയാക്കാൻ കഴിയാതിരുന്നവർക്കായി വീണ്ടും പരീക്ഷ നടത്തി. ജയ്പൂരിലെ 5 കേന്ദ്രങ്ങളിലായി സുതാര്യവും സുരക്ഷിതവുമായ രീതിയിലാണ് പരീക്ഷ നടപ്പാക്കിയതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. കഴിഞ്ഞ മാസം 30-ന് വൈദ്യുത തടസ്സം കാരണം ഇവിടെ പരീക്ഷ എഴുതിയ 2445 പേർക്ക് പരീക്ഷ പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. ഇതേ തുടർന്നാണ് ഇന്നലെ പുനഃപരീക്ഷ നടത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി VE അബ്ദുൾ ഗഫൂർ ഇന്ന് മലപ്പുറത്ത് നിർവഹിക്കും. മലപ്പുറം തിരൂർ താലൂക്കിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം, ക്ഷേമം, സാമൂഹിക സുരക്ഷ, അവസര സമത്വം, സ്വയം പര്യാപ്തത എന്നിവ ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. രാജ്യത്ത് ആദ്യമായാണ് ഭിന്നശേഷിക്കാർക്കായി പുനരധിവാസ ഗ്രാമം നിലവിൽ വരുന്നത്. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് നിരവധി പദ്ധതികൾ നടപ്പാക്കി വരുന്നു. പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് സ്കീമിലൂടെ നിരവധി യുവ സംരംഭകർ ഇതിനകം വലിയ വിജയം കൈവരിച്ചു കഴിഞ്ഞു. കണ്ണൂരിൽ നിന്ന് ആകാശവാണി ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കണ്ണൂർ മേലൂർ സ്വദേശികളായ നീരജ് റാമും ഭാര്യ രജനിയും PMFME പദ്ധതിയിലൂടെ 40 ലക്ഷം രൂപ വായ്പയെടുത്താണ് സുസ്ഥിര ആഗ്രോടെക് എന്ന പേരിലുള്ള സ്ഥാപനം വെള്ളച്ചാലിൽ ആരംഭിച്ചത്. ചെറുധാന്യങ്ങൾ കൊണ്ടുള്ള വിവിധ ഭക്ഷ്യോൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന യൂണിറ്റ് ആരംഭിക്കാനുള്ള ആഗ്രഹം കോവിഡ് കാലത്താണ് ഇവരുടെ മനസ്സിലുദിച്ചത്. ഇന്ന് മികച്ച സംരംഭമാക്കി മാറ്റിയെടുക്കാനായെന്ന് രജനി പറയുന്നു.
3: സെക്കൻഡ് കൊറോണ വന്ന സമയത്തായിരുന്നു എനിക്ക് മനസ്സിലൊരാശയം വന്നത്. കാരണം ഞങ്ങൾക്കൊരു ചെറിയ മോനുണ്ട്. ആ മോന് ഞാൻ മില്ലറ്റ്സ് വെച്ചിട്ട് പലതരം സ്നാക്സ്, ലഡൂസ് ഇങ്ങനത്തെല്ലാം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു എന്തുകൊണ്ട് നമുക്കിത് ഒരു ബിസിനസ് ആയിട്ട് ചെയ്തുകൂടാ എന്നൊരാശയം അപ്പോഴാണ് നമുക്ക് ഉദിച്ചത്.
0: തെരുവുനായ സംരക്ഷണത്തിൽ അമേരിക്കൻ മാതൃക അവലംബിക്കാൻ ശ്രമിക്കുമെന്ന് തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ്. മേയർ കെയർസ് എന്ന പരിപാടിയിൽ തന്റെ അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാലിന്യ നിർമ്മാർജ്ജനത്തിലെ മികച്ച മാതൃകകൾ ഇവിടുത്തെ സാഹചര്യത്തിൽ എങ്ങനെ നടപ്പാക്കുമെന്നത് പരിഗണിക്കുമെന്നും മേയർ പറഞ്ഞു. സ്വച്ഛതാ ഹി സേവയെ ഒരു യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർലാൽ. സ്വച്ഛതാ ഹി സേവാ പ്രചാരണത്തിന്റെ 9-ാം പതിപ്പിലേക്ക് രാജ്യം കടക്കുമ്പോൾ ശുചിത്വമുള്ളതും ആരോഗ്യകരവുമായ ഒരു ഭാരതത്തിനുമായുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിക്കുകയാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പരിപാടിയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്രമന്ത്രി മനോഹർലാലും ജലശക്തി മന്ത്രി CR പാട്ടീലും മുതിർന്ന ഉദ്യോഗസ്ഥരും അന്തർമന്ത്രാലയ വെർച്വൽ യോഗം ചേർന്നു. ഈ വർഷത്തെ പ്രചാരണ പരിപാടി സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ ആചരിക്കും. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ പാകിസ്ഥാനെ 7 വിക്കറ്റിന് കീഴടക്കി ഇന്ത്യയ്ക്ക് മിന്നുന്ന വിജയം. ദുബായിൽ നടന്ന ഏകപക്ഷീയമായ പോരാട്ടത്തിൽ പാകിസ്ഥാൻ ഉയർത്തിയ 56 റൺ വിജയലക്ഷ്യം 8.4 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഇന്ത്യ മറികടന്നു. ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹർമൻപ്രീത് കൌറിന്റെ 150-ാം 2020 മത്സരമായിരുന്നു ഇത്. രാജ്യാന്തര ക്രിക്കറ്റിൽ ഈ അപൂർവ നേട്ടം കൈവരിക്കുന്ന ആദ്യ ക്യാപ്റ്റനായി ഹർമൻപ്രീത് മാറി. ഇന്ത്യൻ സ്പിന്നർമാരായ ശ്രീചരണി, പ്രേമ റാവത്ത് എന്നിവർ 3 വിക്കറ്റ് വീതവും ദീപ്തി ശർമ്മ 2 വിക്കറ്റും. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3-ാം സീസണിൽ തൃശൂർ ടൈറ്റൻസിന് കിരീടം. ഫൈനൽ പോരാട്ടത്തിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെതിരെ 4 വിക്കറ്റിനാണ് തൃശൂർ ടൈറ്റൻസിന്റെ ജയം. കാലിക്കറ്റ് ഉയർത്തിയ 168 റൺ വിജയലക്ഷ്യം 3 പന്തുകൾ ബാക്കി നിൽക്കെ തൃശൂർ മറികടന്നു. അഹമ്മദ് ഇമ്രാനാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ആലപ്പി റിപ്പിൾസിന്റെ മുഹമ്മദ് അസറുദ്ദീൻ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റൺവേ മഴവെള്ളത്തിൽ മുങ്ങി എന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. 2024 ഏപ്രിലിൽ ദുബായ് വിമാനത്താവളത്തിലുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വിമാന സർവീസ് മുടങ്ങിയ ദൃശ്യങ്ങളാണ് ഡൽഹി വിമാനത്താവളത്തിന്റേതെന്ന പേരിൽ പ്രചരിപ്പിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു.

0: ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ദേശീയ തലസ്ഥാനത്ത് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. IIT മദ്രാസിലെ പരിപാടികളിലും ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള 4 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ കൈവരിച്ച 7.8% ത്രൈമാസ വളർച്ചാ നിരക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക കരുത്തിന്റെ പ്രതിഫലനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോവ സന്ദർശിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. സ്വച്ഛതാ ഹി സേവയെ ജനകീയ ശുചീകരണ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർലാൽ. കേരളത്തിൽ ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസം ലക്ഷ്യമിട്ടുള്ള ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് മലപ്പുറത്ത് മന്ത്രി VE അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. വനിതാ ഏഷ്യകപ്പ് 2020 ക്രിക്കറ്റിൽ പാകിസ്ഥാനെ 7 വിക്കറ്റിന് തകർത്ത് ഇന്ത്യ. കേരള ക്രിക്കറ്റ് ലീഗ് 3rd സീസണിൽ തൃശൂർ ടൈറ്റൻസിന് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, പുലർവിട്ടം തുടരുന്നു.
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: മകളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.

0: സമൂഹത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ഭക്ഷണരീതിയുടെ കഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
3: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.
4: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയുടെ ഒരു പുതിയ വിശേഷത്തിലേക്ക് സ്വാഗതം. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമീണ ജീവിതത്തിന്റെ രുചിയും മണവും നിറഞ്ഞ ഓർമ്മകളാണ് ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. പഴയ കാലത്തെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മകളിൽ ഓടിയെത്തുന്ന രുചിയും സ്വാദും ഗന്ധവും എത്രയെന്ന് പറയേണ്ടതില്ലല്ലോ. ഇന്ന് ആ പഴമയുടെ രുചികളിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്താലോ. ഇന്ന് പഴമയുടെ രുചി തേടി നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ട്. ചിലപ്പോൾ പല യാത്രകളിലും നമ്മെ തേടിയെത്തുന്ന ചില രുചികൾ നമ്മെ പല ഓർമ്മകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇന്ന് നമുക്ക് ചുറ്റും ഏത് സാധനങ്ങളും യഥേഷ്ടം ലഭിക്കുന്ന കടകളും ഷോപ്പിംഗ് മാളുകളും ഹൈപ്പർ മാർക്കറ്റുകളും സജീവമാണ്. എന്നാൽ ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് വീടിന്റെ പറമ്പ് തന്നെയായിരുന്നു ഏക ആശ്രയം. അതിനാൽ തന്നെ ആരോഗ്യവും സ്വാദും പകരുന്ന നല്ല നാടൻ പച്ചക്കറികൾ, പഴങ്ങൾ തുടങ്ങിയവ നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് ലഭിക്കുമായിരുന്നു. ഇന്ന് അതിനുള്ള സമയവും സാഹചര്യവും എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. പക്ഷെ ഒരു കാലത്ത് നാം എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഇന്നത്തെ ഗ്രാമഭംഗി ചെയ്യുന്നത്. പറമ്പിൽ നിന്നെടുത്ത ചേനയും കപ്പയും വാഴക്കയും കൊണ്ട് ഉണ്ടാക്കിയ പുഴുക്ക്, തേങ്ങ ചിരകിയ താളിച്ച കറികൾ, കഞ്ഞിയും പയറും തുടങ്ങിയവയൊക്കെ അന്നത്തെ പ്രധാന രുചികളിൽ കുറച്ചു മാത്രം.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നാം ആസ്വദിച്ചിട്ടുള്ള ആ പഴമയുടെ രുചികളെ പറ്റിയാണ് ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയ ശ്രോതാക്കളുമായി പങ്കുവെക്കുന്നത്. ആ രുചികളെ വെറും രുചികളായി മാത്രം കാണാൻ നമുക്ക് സാധിക്കില്ല. അമ്മയുടെ കൈവിരലുകളുടെ ചൂട് നിറഞ്ഞ ഓർമ്മകളുടെ ഭണ്ഡാരങ്ങളും കൂടിയാണവ. രുചികളെ പറ്റി പറയുകയാണെങ്കിൽ പ്രഭാതം മുതൽ പറഞ്ഞു തുടങ്ങണം. എന്നും തലേന്നത്തെ ചോറ് സൂക്ഷിച്ചു വെക്കും. അതിനാൽ തന്നെ എന്നും രാവിലെ നല്ല പഴങ്ങഞ്ഞി കുടിക്കാം. പഴങ്ങഞ്ഞിയോടൊപ്പം മുറ്റത്ത് വിളഞ്ഞു കിടക്കുന്ന കാന്താരിയും കാണും. പിന്നെ കൊച്ചുള്ളി, അത് നിർബന്ധമാണ്. ഒപ്പം ഇത്തിരി കട്ടിത്തൈരും. അത്യാവശ്യത്തിന് ഒരു നുള്ള ഉപ്പും ചേർത്ത് എല്ലാം കൂടി ഉടച്ച് കഴിക്കുകയും കുടിക്കുകയും ചെയ്യാം. ചട്ടിയിലാണ് പഴങ്ങഞ്ഞി കുടിക്കാറ്. ചോറ് കഴിച്ചു കഴിഞ്ഞ് അതിൻ്റെ വെള്ളം ചെറിയ എരിവോടുകൂടി കുടിക്കണം. ഓർക്കുമ്പോൾ തന്നെ വായിൽ കപ്പലോടുന്നു. ചില വിശേഷ ദിവസങ്ങളിലും പിന്നെ വീട്ടിൽ

0: വിരുന്നുകാരുമുള്ളപ്പോഴാണ് ഇഡ്ഡലി ദോശ സാമ്പാർ ചട്നി അപ്പം മുതലായവ ഉണ്ടാക്കാറ്. അല്ലെങ്കിൽ മിക്കപ്പോഴും പഴകഞ്ഞു തന്നെയാണ്. അമ്മയ്ക്കും അതാണ് താല്പര്യം. കാരണം വേദിക്കുന്നതൊഴിച്ചാൽ രാവിലെ വലിയ പണിയൊന്നും ഉണ്ടാകില്ല. അല്ലാത്ത പക്ഷം കഞ്ഞിയും കൂടെ പയറോ പപ്പടമോ മറ്റോ കാണും. എങ്കിലും പ്രഭാത ഭക്ഷണമായി ഞങ്ങൾ പഴങ്കഞ്ഞിയെ അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു. എല്ലാ വീട്ടിലും ഒരു ചെറിയ അടുക്കളത്തോട്ടം ഉണ്ടാകും. ചീര, ചേന, ചേമ്പ്, കാന്താരി, പച്ചമുളക്, പയർ, പാവൽ, വെണ്ട, കോവൽ മുതലായവ സ്നേഹിച്ചും സഹകരിച്ചും അവിടെ കഴിയുന്നു. ആ അടുക്കളത്തോട്ടത്തിന് പുറമെ പറമ്പിൽ അവിടെ എവിടെയായി ഓമ, വാഴ, പ്ലാവ്, ചുണ്ട എന്നിവയുമുണ്ട്. പറമ്പിൽ ഒന്ന് കറങ്ങിയാൽ ഉച്ചയൂണിന് വീട്ടിലേക്ക് വേണ്ട വിഭവങ്ങൾ എല്ലാം അവിടുന്ന് കിട്ടും. ഓമന ചെടികളോട് അരുമ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് അമ്മ അതൊക്കെ ശേഖരിക്കുന്നത് കാണാൻ തന്നെ എന്ത് ചന്തമാണ്. ഓരോ കറികൾക്കും ഓരോ കൽച്ചട്ടികൾ ഉണ്ടായിരിക്കും. ഓരോന്നും തുറക്കുമ്പോൾ തന്നെ ആ രുചിയുടെ മണം അവിടെ ആകെ തളം കെട്ടി നിൽക്കും. ഊണ് മിക്കപ്പോഴും വാഴയിലയിൽ തന്നെയാണ്. വിശേഷ ദിവസങ്ങളിൽ കറികൾ കുറച്ച് കൂടുതലുണ്ടാകും. ചമ്മന്തിയും പുളിശ്ശേരിയുമാണ് പ്രധാനികൾ. പിന്നെ ഒരു മീൻപൊടിക്ക് തോരനോ മെഴുക്കു പുരട്ടിയോ ഉണ്ടാകും. പിന്നെ വൈകുന്നേരങ്ങളിലെ അരുമാവ് കൊണ്ടുണ്ടാക്കാറുള്ള പലഹാരങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടവും. നല്ല പഴുത്ത ചക്കയോ മാമ്പഴമോ കിട്ടിയാൽ അതായിരിക്കും വൈകുന്നേരത്തെ സ്പെഷ്യൽ. പിന്നെ അരിമാവ് കൊണ്ടുണ്ടാക്കാറുള്ള പലഹാരം മാത്രമല്ല കേട്ടോ, ചീനിയും ചമ്മന്തിയും, പച്ചച്ചക്ക പുഴുങ്ങിയത്, ചുട്ടരച്ച ചമ്മന്തിയും, പുഴുങ്ങിയ കപ്പക്കിഴങ്ങ്, അവിൽ വിളയിച്ചത്, അങ്ങനെ പോകുന്നു ആ നിര. കൃത്യമായ ഇടവേള ക്രമീകരിച്ചായിരുന്നു ഭക്ഷണം. പിന്നെ ഇടയ്ക്ക് നല്ല ക്ഷീണമുണ്ടാകുമ്പോൾ ഇളനീരും ഞങ്ങളുടെ വിശപ്പും ദാഹവും അകറ്റി. പിന്നെ അത്താഴത്തിന് സ്വതവേ കഞ്ഞിയോ മറ്റോ ആകാറാണ് പതിവ്. പഴമയുടെ രുചി ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതല്ല. ആ രുചികളെപ്പറ്റി ഒരു ചെറിയ വിവരണം മാത്രമാണ് പ്രിയ ശ്രോതാക്കളോട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഗ്രാമഭംഗി ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നു ഞാൻ RJ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി, തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.

ഗസ്റ്റ് ഓഫ് ദി ഡേ നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ.

ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ.

0: ഈസി EMI, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങി ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. ഓണം ആഘോഷമാവട്ടെ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം
2: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
4: റേഡിയോ സാന്ത്വനം 90.4 FM ൽ കേൾക്കാം അഭ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
5: '97 പുറത്തിറങ്ങിയ ജയരാജ് സംവിധാനം നിർവഹിച്ച നടൻ സുരേഷ് ഗോപിക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത വിശ്വവിഖ്യാതനായ വില്യം ഷേക്സ്പിയറുടെ ഒഥല്ലോ എന്ന നാടകത്തെ അവലംബിച്ച് പുറത്തിറങ്ങിയ ചിത്രമായ കളിയാട്ടമാണ് ഇന്നത്തെ അബ്രപാളിയിലെ അത്ഭുതങ്ങൾ. തെയ്യം പശ്ചാത്തലമായാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. മികച്ച സംവിധായകനുള്ള ദേശീയ പുരസ്കാരം, 4 കേരള സർക്കാർ അവാർഡുകൾ, ഫിലിംഫെയർ, ഫിലിം ക്രിറ്റിക്സ് തുടങ്ങി മറ്റനേകം പുരസ്കാരങ്ങൾ ഈ ചിത്രത്തെ തേടിയെത്തിയിരുന്നു. മികച്ച ഗാനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായിരുന്നു കളിയാട്ടം. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് ഗാനരചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത്. തെയ്യം കലാകാരനായ കണ്ണൻ പെരുമലേന്റെയും തമ്പുരാന്റെ മകളായ താമരയും ബന്ധപ്പെട്ട് കിടക്കുന്ന കഥയാണിത്. കണ്ണൻ പെരുമലേനായി സുരേഷ് ഗോപിയും ഇയാഗോ എന്ന കഥാപാത്രത്തിന് തുല്യമായ പനിയൻ എന്ന വേഷം ലാലും, ഒഥല്ലോയിൽ ഡെസ്റ്റിമോണയായി അവതരിച്ച കഥാപാത്രത്തെ താമര എന്ന പേരിൽ മഞ്ജു

0: വരും. കാന്തൻ എന്ന കഥാപാത്രത്തെ ബിജു മേനോനും ഒപ്പം ബിന്ദു പണിക്കറും അഭിനയിച്ച് അനശ്വരമാക്കിയ ചിത്രമാണ് കളിയാട്ടം. ഇനി കഥയിലേക്ക് വരാം. കണ്ണൻ പെരുമലേനോട് പ്രണയം തോന്നുന്ന താമര അച്ഛനറിയാതെ തന്റെ തറവാട് വിട്ടിറങ്ങുന്നു. ഈ വിവരം തമ്പുരാനെ അറിയിക്കുന്നത് തെയ്യക്കോലം കെട്ടണം എന്നാഗ്രഹിച്ച് നടക്കുന്ന പനിയനാണ്. ഒപ്പം താമരയെ സ്വന്തമാക്കണമെന്നാഗ്രഹിച്ച് നടക്കുന്ന ഉണ്ണിത്തമ്പ്രാനും. താമരയ്ക്ക് തന്നോട് സ്നേഹമുണ്ടാക്കിയെടുക്കുവാൻ ഉണ്ണിത്തമ്പ്രാൻ പലപ്പോഴായി പനിയന് പണവും മറ്റും നൽകുന്നുണ്ട്. പെരുമലയന്റെ തീച്ചാമുണ്ടിക്ക് ദൃഷ്ടി തട്ടാതിരിക്കാൻ കെട്ടുന്ന വെറും കോമാളി തെയ്യമായിരുന്നു പനിയൻ. അതിലയാൾക്ക് കണ്ണൻ പെരുമലയനോട് അമർഷവുമുണ്ടായിരുന്നു. പലരും പറഞ്ഞിട്ടും തനിക്ക് ശേഷമുള്ള ആ സ്ഥാനം പെരുമലയൻ പനിയന് നൽകിയിട്ടില്ല. പകരം തന്റെ ശിഷ്യനായ കാന്തന് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ പനിയനിൽ പെരുമലയനോടുള്ള വൈരാഗ്യത്തിന്റെ കാരണമായിരുന്നു. സുന്ദരിയും സ്വഭാവശുദ്ധിയുള്ളവളുമായ താമര മുഖത്താകെ വസൂരിക്കല നിറഞ്ഞ കണ്ണൻ പെരുമലയനോടൊപ്പം ഒളിച്ചോടിയത് ഉണ്ണിത്തമ്പ്രാനേക്കാൾ കൂടുതൽ പ്രകോപിപ്പിച്ചത് പനിയനെയായിരുന്നു. താൻ മനസ്സുകൊണ്ട് ശത്രുവായി കാണുന്ന ഒരാൾ തമ്പുരാന്റെ മകളോടൊപ്പം ജീവിക്കാൻ തുടങ്ങുന്നു എന്നത് പനിയന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. മകൾ കണ്ണൻ പെരുമലയനോടൊപ്പം വീട് വിട്ടത് അവർ തമ്പുരാനെ അറിയിക്കുന്നു.
1: ഒരു പ്രധാന കാര്യമുണ്ട്, നിങ്ങളുടെ മോളെ താമര ഒളിച്ചോടി. പരിങ്ങാറ്റയിൽ ഉറങ്ങുന്ന എന്റെ മോളെ പറ്റി അവഖ്യാതി പറയുന്നു. കരുതേ, റാക്ക് കുടിച്ചാൽ നിനക്കൊന്നും സുബോധം ഉണ്ടാവില്ല.
2: മഞ്ഞത്ത് കല്ലും പുള്ളി ചവിട്ടി വന്ന് വിളിക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുന്ന ഊഴിച്ചോ തമ്പുരാനെ.
1: നീ ഏതാ
2: മങ്ങാത്ത ചെറിയമ്പുരാന്റെ മകനാ?
1: ഈ പരിസരത്ത് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ എന്നോട്? താമരേനെ നിനക്ക് തരില്ല.
3: എന്നാലും രാത്രി നേരമല്ലാത്ത നേരത്തു വന്ന് വിളിക്കണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ.
1: എന്താ കാര്യം എന്ന് പറ
3: ഒന്നേ അറിയണ്ടു. താമര പെരുമലേനെ മംഗലം ചെയ്തത് നിങ്ങളെ സമ്മതത്തോടെയാണോ? ആണെങ്കിൽ ഞങ്ങൾ തെറ്റിയാരാ. അല്ലെങ്കിൽ സഹായിക്കാമെന്ന് ഞങ്ങളെ ശത്രുക്കളായിട്ട് കണ്ടത് ശരിയായില്ല.
2: താമര വലിയ സാഹസ കാറ്റി, പാരമ്പര്യം തറവാടും ഇല്ലാത്തതിന്റെ കൂടെ ഒളിച്ചോടി പോയത് വലിയ കഷ്ടമായി.
1: സത്യമാണോ?
3: നിങ്ങൾ വേഗം പോയി നോക്കുവാണ്ട മുറിയില്, അപ്പൊ കാണാം.
4: തമ്പുരാനോട് ശടയെന്ന് മാലൂർക്കാവിലേക്ക് വരാൻ പറയും. ഈ ഒരു മംഗല കേസിൽ എനിക്ക് പരിമലന്റെ കൂടെ നിൽക്കാൻ പറ്റൂ. തരം കിട്ടിയാ ഞാൻ അവനെ പിന്നെ നോക്കിയേക്കും.
0: വിഷയം നാട്ടിലെ വാഴുന്നൂരുടെ അടുത്തെത്തുന്നു. വാഴുന്നൂർ താമരയും അവളുടെ പിതാവിനെയും പെരുമലേനെയും വിളിപ്പിച്ച് വിവരങ്ങൾ ആരായുന്നു. വാഴുന്നൂർക്ക് പ്രിയങ്കരനായ പെരുമലേനോടൊപ്പം താമരയെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു. പിതാവ് ദുഃഖത്തോടെയാണെങ്കിലും അവരെ യാത്രയാക്കുന്നു.
5: മയക്കുവിദ്യ കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ മകളെ വശീകരിച്ചിട്ടില്ല.
6: വെറും നാടൻ കുടുങ്ങിയായ എന്റെ മോള് പ്രായവും കുടുംബത്തിലേയും മറന്ന് കണ്ടാൽ ഭയം തോന്നുന്ന ഒരുത്തനെ പ്രണയിച്ചു പോലും. കൊള്ളാം.
5: എന്റെ ആപത്തുകളിൽ മനസ്സലിവ് കാണിച്ചതുകൊണ്ട് ഞാനും അവളെ സ്നേഹിച്ചു.
7: ഈ പരിധിവരെ ഞാൻ അങ്ങയുടെ മകളാണ്. എന്നാ ഈ നിൽക്കുന്നത് എന്റെ ഭർത്താവാണ്.
6: ദൈവം രക്ഷിക്കട്ടെ. ഇനി എനിക്കൊന്നും പറയാനില്ല. പെരുമലയാ, ഓള് അച്ഛനെ വഞ്ചിച്ചോളാണ്.
0: താമര പെരുമലയനോടൊപ്പം അധികകാലം ജീവിക്കാൻ പോകുന്നില്ല എന്നും കാഞ്ഞിരക്കുരു പോലെ അവൾ അവനെ വലിച്ചെറിയുമെന്നും പനിയൻ ഉണ്ണിത്തമ്പ്രാനോട് പറയുന്നു. അതേസമയം താമരയും പെരുമലയനും തങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷപൂർവ്വം കടന്നു.

0: ദിനമോ.
1: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള.
2: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
3: തന്റെ ഗ്രാമത്തിൽ താമരയുമായി പെരുമലയൻ എത്തുകയും പെരുമലയന്റെ നിറമില്ലാത്ത അസ്തമയങ്ങൾക്ക് കൂടുതൽ ചാരുത താമര നൽകുകയും ചെയ്യുന്നു. താമരയെ സഹായിക്കാനും മറ്റുമായി പനിയൻ തന്റെ ഭാര്യയായ ചീർമയുമായി അവിടെ എത്തുന്നു. ഒപ്പം അന്ന് രാത്രി കാന്തനും സുഹൃത്തുക്കളും എത്തുന്നുണ്ടെന്നും അറിയിക്കുന്നു. പനിയന്റെയും താമരയെ വേളി കഴിക്കാൻ കാത്തിരുന്ന ഉണ്ണിത്തമ്പുരാന്റെ ഉള്ളിൽ മറ്റൊന്നായിരുന്നു ശിഷ്യനായ ശാന്തനെ പെരുമലയിൽ നിന്ന് അകറ്റുക. സൗന്ദര്യവും യുവത്വവും ഒപ്പം പാടാൻ കഴിവുള്ളവനുമായ കാന്തനെ കൊണ്ട് പ്രണയിപ്പിക്കുക. പ്രായക്കൂടുതലും മുഖകാന്തിയില്ലാത്തവരുമായ പെരുമലയനെ താമര ഉപേക്ഷിക്കുമെന്ന് പനിയൻ ഉണ്ണിത്തമ്പ്രനെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു. അതിനായി അയാൾ ഒരു ഉപായം കണ്ടെത്തുന്നു. അന്ന് രാത്രി പെരുമലയന്റെ വിവാഹ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന കാന്തന് കള്ളു കൊടുത്ത ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നത്

0: കല്യാണ രാത്രി പെരുമലയൻ തലമുറകളായി കൈമാറിയിരുന്ന ഒരു വെള്ളിപ്പട്ട് താമരയ്ക്ക് സ്നേഹ സമ്മാനമായി നൽകുന്നു.
1: ഈ പട്ട് നിന്നെ ഏൽപ്പിക്കുന്നു, നദി പോലെ സൂക്ഷിക്കണം. ഇതെന്റെ ജീവന തുല്യ തലമുറകളായിട്ട് കൈമാറി വന്ന ഏക ഭാഗ്യം. ഇത് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ബന്ധം പോലും തകരുമെന്ന പഴമൊഴി.
0: ആ രാത്രി കാന്തനും പെരുമലേനും തമ്മിൽ പനിയനാൽ ചതിക്കപ്പെട്ട് തമ്മിൽ തെറ്റുകയും ചെയ്യുന്നു.
2: മതി
1: കേൾക്കണതിന്റെ
2: ന്യായം. തെറ്റും ചെയ്തിട്ടില്ല.
1: എല്ലാം വ്യക്തമായി. നാട്ടാര് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ നിന്റെ പക്ഷത്തായിരുന്നു. ഇനി വേണ്ട, ഈ ഏകരാജ്യത്തിന് നീ കോല കിട്ടണ്ട. ഈ കാവുകൾക്ക് അധികാരം എനിക്കാണെങ്കിൽ ഞാൻ പറയണ്, കാന്തൻ ഇനിമേലിയുടെ തെയ്യം കെട്ടില്ല. ഒരു വാക്കേ ഉള്ളൂ, നീയുടെ തെയ്യം കെട്ടില്ല.
0: തെയ്യം കെട്ടുന്നതിൽ നിന്ന് വിലക്കുണ്ടാകുന്ന കാന്തൻ ദുഃഖിതനാവുകയും അതിന് പരിഹാരമായി പനിയൻ ഒരു ഉപായം പറഞ്ഞുകൊടുക്കുകയും ചെയ്യുന്നു. താമരയോട് പറഞ്ഞ് തിരികെ തെയ്യം കെട്ടാനുള്ള അനുമതി പെരുമലയനിൽ നിന്ന് വാങ്ങണമെന്നായിരുന്നു അത്. കാരണം താമര പറഞ്ഞാൽ പെരുമലയൻ കേൾക്കും എന്നുള്ളത് കൊണ്ടായിരുന്നു അത്. പനിയന്റെ ഉള്ളിൽ പക്ഷേ മറ്റൊരു ആശയമായിരുന്നു. നിരന്തരമായി ഒരു പക്ഷേ കാന്തൻ താമരയോട് തെയ്യക്കോലം കെട്ടാനുള്ള അവകാശം ആവശ്യപ്പെടാനെത്തുമ്പോൾ പെരുമലയന് കാന്തനോട് സംശയം തോന്നുമെന്നും ആ അവസരം വിനിയോഗിക്കാമെന്നും ഉണ്ണിത്തമ്പ്രാനോട് പനിയൻ പറയുന്നു. ഒടുവിൽ മേലും കീഴും നോക്കാതെ വീട് വിട്ടിറങ്ങിയതിൽ മനം നൊന്ത് അവൾ ഉണ്ണിത്തമ്പ്രാന്റെ അടുത്തെത്തുമെന്നും പറയുന്നു.
3: ഒരുപാട് കാര്യങ്ങള് ഞാൻ മനസ്സിൽ കണ്ടായിരുന്നു. കാന്തനും പെരുമലയനും തമ്മിൽ തെറ്റി. ഇനി കാന്തൻ താമരയുടെ പിന്നാലെ കൂടും, വിലക്ക് മാറ്റണമെന്നും പറഞ്ഞു. ഓള് പറയുമ്പോ പെരുമലേന് സംശയം കൂടും. വികൃതമുഖവും കറുത്ത പെരുമാറ്റം അധികമാകുമ്പോ ഓള് പെരുമലേനെ വെറുക്കും. കോലത്തുനിന്ന് മേലും കീഴും നോക്കാണ്ട് പോകുന്നതിൽ മനന്നുണ്ട്. ഓള് താമര ഉണ്ണിത്തമ്പരാന്റെ അടുത്ത് തിരിച്ചെത്തണം.
0: ഇതിനിടയിൽ തന്റെ തെയ്യത്തിന്റെ വിലക്ക് മാറ്റാനായി താമരയോട് സംസാരിക്കാൻ കാന്തൻ എത്തുകയും താമര പറഞ്ഞാൽ പെരുമലയൻ വിലക്ക് മാറ്റുമെന്നും കാന്തൻ പറയുന്നു.
4: പലർക്കും മധ്യസ്ഥയാ കണ്ണൻ പെരുമലയന്റെ ഭാര്യ.
1: ആർക്കു വേണ്ടിയാണാവോ
4: കാന്തന്? അയാൾക്ക് അബദ്ധം പറ്റിയതാ. ആ മുഖം കണ്ടാൽ അറിയാം തട്ടിപ്പൊന്നും അല്ലാന്ന്.
1: ആദ്യം കൂടെ നിർത്തട്ടെ.
4: നമ്മള് സ്നേഹിക്കാൻ തുടങ്ങിയ കാലത്ത് ഏട്ടനെ പറ്റി എനിക്ക് മോശം അഭിപ്രായം ഉണ്ടായപ്പോ അത് തിരുത്തും ഏട്ടന് വേണ്ടി വാദിക്കുകയും ചെയ്തതാണല്ലേ കാന്തൻ. എനിക്ക് വിഷമമുണ്ട് കാന്തന്റെ കാര്യത്തില്.
0: എന്നാൽ ഈ സന്ദർഭമൊക്കെ പനിയൻ അതിവിദഗ്ധമായി മുതലെടുക്കുന്നുണ്ടായിരുന്നു. തന്റെ വിലക്ക് നീക്കാനായി മധ്യസ്ഥതയ്ക്ക് താമരയെ സമീപിക്കുന്ന കാന്തനെ കുറിച്ച് പനിയൻ പെരുമലയനിൽ സംശയത്തിന്റെ വിത്തുകൾ പാവുകയും ചെയ്യുന്നു.
3: അല്ല പെരുമലയ, നമ്മളെ താമരക്കുട്ടിക്ക് കാന്തനെ നേരത്തെ അറിയായിരുന്ന.
1: ഞങ്ങളുടെ ബന്ധത്തിന് സർവ്വ സഹായം ചെയ്തിരുന്ന കാന്തന് ഓനില്ലായിരുന്നെങ്കിൽ ഞാനും താമരയും തമ്മിലുള്ള ബന്ധം എവിടെ എത്താരുന്നു നിശ്ചയമില്ല. എന്താ പനിയ?
3: ഏ ഒന്നുമില്ല ഒന്നുമില്ലെന്നേ, ഞാൻ വെറുതെ. അങ്ങനെ വരാൻ വഴിയില്ല.
1: അതല്ല, എന്റെ മനസ്സിൽ എന്തോ ഉണ്ട്, എന്റെ ഉള്ളിൽ എന്തോ ഉണ്ടെന്നുള്ളത് തീർച്ച. കാര്യം പറയ പനിയ, തെളിവൊന്നും വേണ്ട.
3: ഞാനും പെരുമലന്റെ ബോധം നോക്കി ഞാനത്.
1: കാന്തനെ കുറിച്ചാണോ, ഓനെ കുറിച്ച് എനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ?
3: സംശയം ഉണ്ടോ ചോദിച്ചാ
1: എന്ത് നരകമായാലും ഉള്ളിലുള്ള തുറന്നുവിട്.
3: നിങ്ങൾക്കറിയാലോ എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെന്ന്.
1: ഞാൻ അങ്ങനെ വിശ്വസിക്കണം, പക്ഷെ സുബോധത്തോടെ അവൻ എന്നെ ചതിക്കാൻ കഴിയോ?
3: ഇല്ല, ഒരു തെളിവ് കിട്ടുന്നവരെ അങ്ങനെ എന്നെ വിശ്വസിക്കണം.
1: നീ ഒരു നല്ല ചങ്ങാതിയാണെങ്കിൽ എന്നോടെല്ലാം തുറന്നു പറയും, എന്നെ ചതിക്കാൻ സമ്മതിക്കൂല.
3: സമ്മതിക്കൂല, പക്ഷെങ്കിൽ മറ്റൊരു ചങ്ങാതിയിൽ ഒറ്റുകൊടുക്കാനും വയ്യല്ലോ. അതല്ലേ സങ്കടം.
1: അപ്പ ചതി നടക്കണുണ്ട്, ഇനി നീ വിളിക്കണത് തെറ്റ്.
3: നിങ്ങളുടെ പെണ്ണ് ഇതുപോലെ അല്ല, നിങ്ങളുടെ താമരത്തെ കാര്യമല്ല പറഞ്ഞത്. ആ ചതി അറിഞ്ഞ പുരുഷൻ ഓളെ വെറുക്ക് ഉപേക്ഷിക്കുകയും ചെയ്ത പ്രശ്നം തീർന്നു. പക്ഷെ എല്ലാം അറിഞ്ഞിട്ടും ഓളെ സ്നേഹിക്കുകയും ഒപ്പം സംശയിക്കുകയും ചെയ്ത ഓന്റെ നെഞ്ച് പിന്നെ നരക.
0: താമരയെ അതിരറ്റ് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന പെരുമലയൻ പക്ഷേ പനിയന്റെ വാക്കുകൾക്ക് ആദ്യം വില കൊടുത്തതേയില്ല.
1: സംശയിക്കുന്നതിന് മുമ്പ് എനിക്ക് കാണത്തക്ക തെളിവ് വേണം.
3: സന്തോഷമായി, എനിക്ക് പെരുമലയോടുള്ള സ്നേഹവും കടപ്പാടും ആത്മാർത്ഥമായി കാണിക്കാൻ പറ്റിയത് ഇപ്പോഴാണ്. തെളിവിനെ പറ്റിയൊന്നും ഞാനിപ്പോ പറയണില്ല. നിങ്ങള് നിങ്ങളുടെ ഭാര്യനെ സൂക്ഷിക്കണം. ഓള് കാന്തനായിട്ട് എങ്ങനെ പെരുമാറണം ശ്രദ്ധിക്കണം. സൂക്ഷിച്ചാൽ മതി, സംശയിക്കരുത്. മാലൂർക്കാവിൽ വാഴുന്നവരുടെ മുന്നിൽ വെച്ച് താമരക്കുടിയുടെ അച്ഛൻ പ്രാഗ് ചെയ്ത് ഓർക്കണുണ്ടോ? ഓള്
0: ഒരുപാട് നല്ല തമ്പ്രാക്കന്മാരുടെ ആലോചനകൾ തള്ളിക്കളഞ്ഞാണ് അവൾ പെരുമലയനോടൊപ്പം വന്നതെന്നും ആ തമ്പ്രാക്കന്മാരുമായി പെരുമലയന്റെ സൗന്ദര്യം അവൾ താരതമ്യം ചെയ്യുമെന്നും പയ്യൻ പറയുന്നു.
3: കാന്തന്റെ വിലക്ക് നീക്കി തിരിച്ചെടുക്കണം നല്ലതാണ്.

0: കുറച്ചുകാലം കൂടി തിരിച്ചെടുക്കാണ്ടിരുന്ന താമരക്കുട്ടിയുടെ അടുത്ത് മാത്രമാണ് ശുപാർശ എന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ പെണ്ണ് കാന്തിനു വേണ്ടി പിടിവാശ പിടിക്കണുണ്ടോന്നും കാണാം. പറ്റിന്ന് വലത്തു അനുമാനിക്കാം. തൽക്കാലം എന്റെ സംശയമാണെന്ന് കരുതിയാൽ മതി.
1: തെയ്യമാടി തിരികെ വീട്ടിലെത്തുന്ന പെരുമലയൻ തീർത്തും അസ്വസ്ഥനായിരുന്നു. സംശയത്തിന്റെ വേരുകൾ അത്രയേറെ ആഴത്തിൽ പെരുമലയനിൽ വേരൂടിയിരുന്നു. കാര്യങ്ങൾ അറിയാത്ത താമരയാകട്ടെ പെരുമലയനെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. ഒരിക്കൽ അയാൾ അവളോട് തന്റെ മുഖം എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നുണ്ട്. തനിക്ക് ആ മുഖത്ത് ഒരു കുറ്റവും കാണാൻ കഴിഞ്ഞില്ല എന്നും കാണുമ്പോൾ കാണുമ്പോൾ ഭംഗി കൂടുന്ന മുഖമാണിതെന്നും അവൾ പറയുന്നുണ്ട്. കാരണം താമര അത്രയേറെ പരിശുദ്ധിയുള്ളവളും സ്നേഹം നിറഞ്ഞവളുമായിരുന്നു. ഇതിനിടെ പനിയൻ മറ്റൊരു കുബുദ്ധി ചിന്തിക്കുന്നു. താമരയ്ക്ക് പെരുമലയൻ അമൂല്യ സമ്മാനമായി നൽകിയ വെള്ളിപ്പട്ട് പെരുമലയനും താമരയും അറിയാതെ എടുത്തു തരാൻ അയാൾ ഭാര്യ ചീർമയോട് ആവശ്യപ്പെടുന്നു. അതിന് പനിയൻ ഒരു കാരണവും പറയുന്നുണ്ട്. കണ്ണൻ പെരുമലയന്റെ ഓരോ തലമുറയും മുന്നോട്ടു പോകുന്നത് കൈമാറി വരുന്ന പട്ടിന്റെ സുഹൃതം കൊണ്ടാണെന്നും അത്തരം ഒരു സുഹൃതം കുട്ടികളില്ലാത്ത നമുക്കും വേണ്ടേയെന്നും പനിയൻ ഭാര്യയോട് ചോദിക്കുന്നു. ആ പട്ടുസാരി കൈവന്നാൽ ഭാഗ്യമാണെന്നും ഒരു ദിവസത്തേക്ക് അത് കൈക്കലാക്കി തരണമെന്നും പനിയൻ ഭാര്യയോട് ആവശ്യപ്പെടുന്നു.
0: ഈ കോമാളിക്കോലത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണ്ടേ? ഒരു തവണയെങ്കിലും ഒരൊറ്റ കോലം തീച്ചാമുണ്ടി എനിക്കും കെട്ടണ്ടേ? വാഴുന്നവരുടെ കയ്യിൽ നിന്ന് പട്ടും മലയും വാങ്ങണമെന്ന് ഒരു മലേനെ മോഹം ഉണ്ടാവില്ലേ? നീ മോഹിക്കണ്ടേ? ഇതൊക്കെ ഇപ്പൊ നീ വിചാരിച്ച ഒക്കെ നടക്കും. താമരേനെ മയക്കി ആ പട്ടെടുക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. സ്വന്തമായിട്ട് വേണ്ട, ഒരു ദിവസത്തേക്ക് മതി, ഒരൊറ്റ ദിവസത്തേക്ക്.
2: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള.
3: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company.

0: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
1: പനിയന്റെ ഭാര്യ ചീർമ പെരുമലയൻ സമ്മാനിച്ച ആ പട്ട് മോഷ്ടിച്ചെടുത്ത് പനിയന് നൽകുന്നു. ഇതേസമയം പെരുമലയനാകട്ടെ സംശയത്തിന്റെ തീജ്വാലയിൽപ്പെട്ട് ഉരുകുകയായിരുന്നു. അയാളുടെ സ്വപ്നങ്ങളിൽ കാന്തൻ താമരയോടൊപ്പം ശയിക്കുന്നതുവരെ ദർശിക്കുന്നു. അതേസമയം തന്നെ ഭാര്യയെ സംശയിച്ചതിലുള്ള കുറ്റബോധവും പെരുമലയനിൽ ഉണ്ടാകുന്നു. അയാൾ ദുർബലനാകുന്നു.
2: അടിഞ്ഞൊരുങ്ങിയ കോലങ്ങളെ, തീയിലിറങ്ങിയ തെയ്യങ്ങളെ, പട്ടും വളയും തന്ന നിങ്ങളോട് ഞാൻ യാത്ര പറയാം. ആവേശം തന്ന ചെണ്ടമേളങ്ങളെ, നെഞ്ചിൽ ദൈവങ്ങളെ കയറ്റി ഇറക്കിയ കുഴൽ വിളികളെ, നിങ്ങളിൽ നിന്ന് ഞാൻ വേർപെട്ടു പോവുകയാണ്. ഈ പെരുമലയന്റെ വിരൽ തുമ്പിൽ ഇനി ദൈവങ്ങൾ വാടില്ല. എന്റെ പെണ്ണ് പിഴച്ചോളാണെന്ന് നീ തെളിയിക്കണം. ജീവിക്കുന്ന തെളിവ് വേണോ എനിക്ക്? അല്ലെങ്കിൽ ദൈവങ്ങൾ സാക്ഷിയെ ഞാൻ പറയാ, ഞാൻ കൊല്ലും.
1: ഇതേസമയം തെയ്യം കെട്ടാനുള്ള വിലക്ക് നേരിടുന്ന കാന്തനാകട്ടെ മദ്യപാനത്തിൽ മുഴുകുന്നു. തന്റെ വിഷമം അവൻ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോട് പറയുന്നുണ്ട്. അവൾ അയാളെ ആശ്വസിപ്പിക്കുന്നുമുണ്ട്. കുടിച്ച് ബോധം നശിച്ചു കിടക്കുന്ന കാന്തന്റെ അടുക്കൽ പനിയൻ എത്തുകയും ഭാര്യ ചീർമ മോഷ്ടിച്ചു നൽകിയ താമരയ്ക്ക് പെരുമലയൻ സമ്മാനിച്ച ചുവന്ന വെള്ളിപ്പട്ട് ബോധമില്ലാതെ കിടക്കുന്ന കാന്തനുമേൽ ചുറ്റുകയും ചെയ്യുന്നു. ഇതേസമയം പട്ട് മോഷണം പോയ കാര്യം താമരയും അറിയുന്നു. പെരുങ്കാളിയാട്ടത്തിന് വാഴുന്നൂർ പെരുമലയനെ ചുമതലപ്പെടുത്തുന്നു. അവിടെയും പനിയൻ പെരുമലയന്റെ മനസ്സ് അസ്വസ്ഥമാക്കുന്നുണ്ട്. തീക്കനൽ കൊണ്ട് മേലേരിയിൽ പങ്കെടുക്കുന്ന ഒറ്റക്കോലം കെട്ടുന്ന കോലക്കാരന്റെ മനസ്സ് ശുദ്ധമാകണം എന്ന തത്വം നിലനിൽക്കുമ്പോൾ തന്നെ കുതന്ത്രങ്ങളിൽപ്പെട്ട് പെരുമലയൻ വട്ടങ്ങൾ

0: പെരുങ്കാളിയാട്ടം ആരംഭിക്കുന്ന സ്ഥലത്തേക്ക് പെരുമലയനും താമരയും കൂടി എത്തുന്നു. അവിടെ വെച്ച് താമര കാന്തനുമായി സംസാരിക്കുന്നത് പനിയൻ പെരുമലയന് കാട്ടിക്കൊടുക്കുന്നു.
1: ഞാൻ താമരന്റെ കണ്ണ് ശ്രദ്ധിച്ചായിരുന്നു. ഇതൊക്കെ നോക്കാം, നിങ്ങൾക്ക് അവിടെ നേരം മുഴുവൻ മറ്റെവിടേക്കായിരുന്നു.

0: കണ്ണങ്ങനെ പരതല്ലേ താ നോക്ക്. നിനക്ക് തെളിവ് വേണല്ലേ, തരണ്ട് ഇവിടെ വെച്ച്. പെരുങ്കളിയാട്ടം തീരുന്നതിന് മുമ്പ് തന്നെ ഒന്നാലോചിക്കണം. ഒരു പിഴച്ച പെണ്ണിന്റെ അടുത്ത് നിങ്ങളെ രക്ഷിക്കണമെന്നല്ല എന്റെ ജീവിതോദ്ദേശം.
1: കാന്തനാകട്ടെ തെയ്യം കെട്ടാനാകാത്തതിന്റെ ദുഃഖത്താൽ പെരുങ്കാളിയാട്ടം നടക്കുന്നിടത്തൊക്കെ അലയുന്നുണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ ആ ചുവന്ന പട്ടുമുണ്ടായിരുന്നു. അതെവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഒന്നും അറിയാത്ത ഭാവത്തിൽ പനിയൻ ചോദിക്കുന്നു.
0: എന്റെ
2: ഭാഗ്യത്തിന് ഈ പട്ട് കിട്ടിയത്.
0: നല്ല ചന്തം.
2: എങ്ങനെയാന്നോ എവിടുന്ന് വന്നു അറിയില്ല. ഉറക്കുണരുമ്പോ അരയിലുണ്ട് ഈ പട്ട്. കളിയല്ല പനിയാ, സ്വപ്നം പോലെ എനിക്ക് തോന്നണെ. ഏതായാലും പട്ട് കൈ വന്നോടെ മനസ്സിനൊരു തെളിച്ചുണ്ട്.
1: ഈ വിവരങ്ങൾ പനിയൻ പെരുമലയനോട് പറയുന്നു.
0: പെരുമലയന്റെ കയ്യിലൊരു ചുവന്ന വെള്ളിപ്പെട്ടുണ്ടായിരുന്ന.
2: ഉണ്ടായിരുന്നോന്നല്ല, ഉണ്ട്.
0: ഓഹോ, അങ്ങനെയാണോ? എന്നാലേ ഉണ്ടെന്നല്ല ഉണ്ടായിരുന്നു വേണം പറയാൻ.
2: എന്താ നീ പറയണേ?
0: ഞാൻ പറയണത് ശാന്തനായി കേൾക്കണം, അത് പെരുമലയൻ വാക്ക് കാണണം.
2: നീ പറയേ.
0: ആ വെള്ളിപ്പെട്ട് കാന്തന്റെ അടുത്തുണ്ട്, ഞാൻ ഈ കണ്ണുകൊണ്ട്.
1: എന്നിട്ടും പെരുമലയൻ താമരെ അവിശ്വസിക്കുവാൻ തയ്യാറായിരുന്നില്ല. പട്ട് കാന്തന്റെ കയ്യിലിരിക്കുന്നതായി പനിയന് തോന്നിയതാവാം എന്നും താമരയ്ക്ക് ആ പട്ട് മറ്റാർക്കും കൊടുക്കാൻ സാധിക്കില്ല എന്നും പെരുമലയൻ പറയുന്നു. എന്നാൽ ഇതേസമയം പട്ട് കാണാതായതിൽ താമര അതീവ ദുഃഖിതയാകുന്നു. ആ വിവരം എങ്ങനെ പെരുമലയനോട് പറയും എന്നതായിരുന്നു അവളെ കൂടുതൽ വേദനിപ്പിച്ചത്. തൽക്കാലം പട്ട് കാണാതായ വിവരം പെരുമലയനോട് പറയണ്ട എന്ന് ചീർമയും മറ്റും പറയുന്നു. കളിയാട്ടം കഴിയുന്നതോടെ അത് കണ്ടുകിട്ടുമെന്നും അവർ പറയുന്നു. ഈ സമയമൊക്കെ പെരുമലയനും അസ്വസ്ഥനായിരുന്നു. കാന്തൻ തെയ്യക്കോലം കിട്ടുന്നതിനെ കുറിച്ച് താമര ചോദിക്കുമ്പോഴെല്ലാം അതെല്ലാം മറ്റൊരർത്ഥത്തിൽ പെരുമലയൻ ഉൾക്കൊള്ളുന്നു. ക്ഷേത്രത്തിൽ വെച്ച് അയാൾ താൻ നൽകിയ പട്ട് എവിടെയെന്ന് താമരയോട് ചോദിക്കുന്നുണ്ട്.
3: സത്യം
2: പറ അതെവിടെ? എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്, എന്റെ ജീവിതമാണ്.
3: ഏട്ടൻ വിഷയം മാറ്റിയാണ്, ഞാൻ ചോദിച്ച കാര്യം നടത്താതിരിക്കാൻ. കാന്തനെ തിരിച്ചെടുത്തൂടെ?
2: ആ പട്ട് എവിടെയെന്നാ ചോദിച്ചത്?
3: കാന്തന്റെ കാര്യം ഒന്ന് ശരിയാക്കി കൂടെ.
2: ആ പട്ട് എവിടെ?
3: സത്യമായിട്ടും ഏട്ടന്റെ ഭാഗത്താ തെറ്റ്.
2: എന്റെ ദൈവേ.
1: ചീർമ താമരയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും താമര ദുഃഖിതയായിരുന്നു. പനിയന്റെ ഭാര്യ ചീർമയോട് പെരുമലയൻ താമരയെ കുറിച്ച് ചോദിക്കുന്നു, കാന്തന് അവളുമായി ബന്ധമുണ്ടോ എന്നും. എന്നാൽ അവർ തമ്മിൽ സത്യത്തിന് നിരക്കാത്തതായ യാതൊരു ബന്ധമില്ലെന്നും അതിനൊക്കെ താൻ സാക്ഷിയാണെന്നും ചീർമ പറയുന്നു. താമര പിഴച്ചവളല്ലെന്ന് അവർ ആണയിട്ട് പെരുമലയനോട് പറയുന്നു. താമരയെ കുറിച്ച് ആരെങ്കിലും മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നശിച്ചു പോകുമെന്നും ചീർമ ശപിക്കുന്നു. താമരയെ പോലെ ഒരു പെൺകുട്ടിയെ ഭാര്യയായി കിട്ടിയത് പെരുമലയന്റെ ഭാഗ്യമാണെന്നും അവർ പറയുന്നു.
3: ദൈവങ്ങൾ
2: സാക്ഷ്യം,
3: ഇല്ല ഞാൻ എന്ത് തെറ്റ് ചെയ്തു
2: പറയണേ. മുമ്പിൽ
3: ഏട്ടന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഞാൻ കാരണാണോ ഇതെല്ലാം?
2: എന്തിനാ കുട്ടി, നീ ഇത്ര സുന്ദരിയായത്? നീ സൗന്ദര്യം കാരണം ഞാൻ നേരി
3: മരിക്കുകയാണ്.
4: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള. കണ്ണാടി 25-ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം

0: അറിഞ്ഞോ അറിയാതെയോ താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് താമര ആവർത്തിച്ച് ചീർമയോടും പനിയനോടും പറയുന്നു. എന്നാൽ താമരയെ ആശ്വസിപ്പിച്ച പനിയൻ പെരുമലയനോട് അവളെക്കുറിച്ചുള്ള അവഖ്യാതി പറഞ്ഞ് വിശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. വെള്ളിപ്പട്ടം വിരിച്ച് കാന്തനുമായി അവൾ ശയിക്കുന്നതും മറ്റും പറഞ്ഞ് പെരുമലയനെ പനിയൻ കൂടുതൽ പ്രകോപിതനാക്കുന്നു, ഒപ്പം ദുഃഖിതനും. വഞ്ചിച്ചവളോട് വീണ്ടും പൊറുക്കുക എന്നത് കഷ്ടമാണെന്നും പെരുമലയന്റെ സ്ഥാനത്ത് താനായിരുന്നെങ്കിൽ കളി മാറുമെന്നും അയാൾ പറഞ്ഞു വയ്ക്കുന്നു. താമരയും കാന്തനുമായുള്ള ബന്ധം കാന്തനിൽ നിന്ന് തന്നെ കേൾപ്പിക്കാമെന്നും ഒളിഞ്ഞു നിന്ന് എല്ലാം കേൾക്കുവാനും പനിയൻ പെരുമലയനോട് പറയുന്നു. ചതിയനായ പനിയൻ പെരുമലയൻ കേൾക്കുവാനായി കാന്തനോട് കാന്തന്റെ കാമുകിയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. തന്റെ കാമുകിയെക്കുറിച്ച് കാന്തൻ വ്യക്തമായി മറുപടിയും പറയുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ താമരയെക്കുറിച്ചുള്ളതാണെന്ന് മറന്നിരിക്കുന്ന പെരുമലയൻ വിശ്വസിക്കുന്നു. കാരണം അത്രയേറെ വിഷം നിറഞ്ഞ വാക്കുകൾ പനിയൻ അയാളിൽ കുത്തിവെച്ചിരുന്നു.
1: പുരുഷനെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു പെണ്ണ് എന്റെ ഓർമ്മയിലില്ല. കഷ്ടമുള്ള കാര്യം, ഞങ്ങള് വലിയ പ്രേമത്തിലാ. ഓളിപ്പോ എന്റെ അടുത്ത് വന്നിരുന്നു, എവിടെ പോയാലും ഓളെ കാണണം തോന്നും. കഴിഞ്ഞ ദിവസം കുമ്പിൽ വന്നിരിക്കുന്നു രാത്രിയില്. എന്നിട്ട് എന്റെ പായയില് ഞങ്ങൾ ഒന്നിച്ച് കിടന്നു. പോവാൻ പറയാൻ തോന്നിയില്ല, കെട്ടിപ്പിടിച്ചിങ്ങടെ കിടക്കായിരുന്നു വിടാണ്ട്.
0: കാന്തൻ തന്റെ കാമുകിയായ ദമയന്തിക്ക് നൽകിയ പട്ട് തിരികെ നൽകുവാൻ അവിടെ എത്തുന്നതും പെരുമലയൻ കാണുന്നു. കളഞ്ഞു കിട്ടിയ ആ പട്ട് കാന്തൻ തന്റെ കാമുകിക്ക് സമ്മാനമായി നൽകിയ കാര്യം ആർക്കും അറിയില്ലായിരുന്നു. ഇതൊക്കെ മറിഞ്ഞിരുന്ന് കാണുന്ന പെരുമലയനിൽ കാന്തനെ എങ്ങനെ വധിക്കണം എന്ന ചിന്ത ഉടലെടുക്കും.
2: ഞാൻ എങ്ങനെയാ കൊല്ലണ്ട?
3: നിങ്ങൾ കണ്ടായിരുന്നോ ചിരിച്ചത്?
2: രമ്മാടത്തം കാട്ടിട്ട്
3: നിങ്ങൾ ആ പട്ട് കണ്ട? നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുത്ത വില പിടിച്ച സമ്മാനം ഞാൻ തരാന്ന് പറഞ്ഞ തെളിവ്.
2: എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? എന്റെ ജീവനേക്കാളേറെ ഞാനോളെ സ്നേഹിച്ചതാ. ഇടമഞ്ചി പൊള്ളിക്കഴിഞ്ഞിട്ടും തീക്കനടി കടന്ന് ദൈവങ്ങളോട് പ്രാർത്ഥിച്ചതാ.
0: താമര അന്തിവിളക്കുകളൊക്കെ തെളിച്ച് തന്നിൽ നിന്ന് അകന്നു പോകുന്ന പെരുമലയനെ ഓർത്തുനിന്നു. പെരുമലയൻ അവിടെ എത്തുന്നു. മുഖത്തെ ചായം തേക്കുന്നതിന് മുൻപ് താമരയെ കാണാനാണ് അയാൾ എത്തിയത്. നെറ്റിയിൽ ഭസ്മം ചാർത്തി അവൾ അയാളെ യാത്രയാക്കുന്നു. ഒപ്പം തീയിലിറങ്ങുമ്പോൾ സൂക്ഷിക്കണമെന്നും പറയുന്നു. പൂമാലക്കാവിൽ വെച്ച് തീച്ചാമുണ്ടി കെട്ടിയാടുമ്പോൾ പൊള്ളലേറ്റ് കിടന്ന പെരുമലയന്റെ ഭൂതകാലം അവൾ ഓർത്തു. അന്ന് വേദന മാറാൻ അവൾ പാടിയതും താമരയുടെ ഓർമ്മകളിൽ അലയും.

0: അവളോട് ബോധ്യായി. ആകാശത്തിലെ നക്ഷത്രങ്ങളെ, നിങ്ങളോട് എനിക്കത് പറയാൻ വയ്യ. ഞാൻ അവളുടെ രക്തം ചിന്തുകയില്ല. മഞ്ഞിനേക്കാൾ നിർമ്മലമായ അവളുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കില്ല. അവൾ മരിക്കണം. കുഴിയും മുമ്പ് ഞാൻ ഈ സൗരഭം നുകരട്ടെ. അവസാനമായി
1: വിളക്കുകൾ അണച്ച് ഓങ്ങിക്കിടക്കുന്ന അവൾക്ക് അയാൾ ചുംബനം നൽകുന്നു. അവൾ ഉണരുന്നു. ദൈവത്തോടെന്തെങ്കിലും മാപ്പ് ചോദിക്കാനുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുവാൻ അയാൾ താമരയോട് പറയുന്നു.
2: എനിക്ക് ഏട്ടനോട് സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയണേ?
0: അതുകൊണ്ട് തന്നെയാണ് നീ മരിക്കാൻ പോകുന്നത്.
2: ഏട്ടൻ എന്തൊക്കെയാ കാണിക്കണേ? എനിക്ക് പേടിയാണ്.
0: മിണ്ടരുത്. എന്റെ ജീവിതം ഞാൻ തന്ന പട്ട് നീ കാന്തന് കൊടുത്തു.
2: എന്റെ ദേവിയാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാനൊന്നും അയാൾക്ക് കൊടുത്തിട്ടില്ല.
0: എന്റെ പട്ട് ഞാൻ അവന്റെ കയ്യിൽ കണ്ടു. ഞാൻ കണ്ടു.
2: ഒരിക്കലും ഞാൻ അയാൾക്ക് കൊടുത്തിട്ടില്ല. സത്യം. കാന്തനെ വരച്ച് ചോദിച്ചോളൂ.
0: അതവൻ സമ്മതിച്ചു കഴിഞ്ഞു.
2: ഇല്ല, സമ്മതിക്കില്ല.
0: അവന്റെ നാവിന് ചലിക്കില്ല. മണിയൻ അത് ചെയ്തു കഴിഞ്ഞു.
1: അന്ധമായ വിശ്വാസത്തിലമർന്ന പെരുമലയൻ ഒരിക്കൽ തനിക്ക് അത്രയേറെ പ്രിയങ്കരിയായിരുന്ന താമരയെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു. ഇതേ സമയം പനിയന്റെ ഭാര്യ ചീർമ അവിടെ എത്തുന്നു. ഉണ്ണിത്തമ്പുരാൻ കൊല്ലപ്പെട്ടുവെന്നും കാന്തനാണ് കൊന്നതെന്ന് ആളുകൾ പറയുന്നുണ്ടെന്നും ചീർമ പെരുമലയനോട് പറയുന്നു. കാന്തൻ മരിച്ചില്ലേ എന്ന് ചീർമയോട് പെരുമലയൻ ചോദിക്കുന്നുണ്ട്. താമരയെ താൻ കൊന്നുവെന്നും പെരുമലയൻ പറയുന്നു.
0: കാന്തന്റെ വെപ്പാട്ടിയായിരുന്നു. എന്റെ ഭർത്താവിനോട് ചോദിക്കേ, ഓനെല്ലാം അറിയാം.
2: എന്റെ ഭർത്താവിനോടോ?
0: അതെ, പനിയനാണ് എന്നോടെല്ലാം പറഞ്ഞത്. ഞാൻ കൊടുത്ത പട്ട് പോലും ഓള് കാന്തന് കൊടുത്തു. പനിയനാണ് എനിക്കെല്ലാം മനസ്സിലാക്കി തന്നത്.
1: ഇത് കേട്ടുവരുന്ന പനിയനാകട്ടെ തന്റെ ഭാര്യയായ ചീർമയും കൊല്ലുന്നു. ശേഷം പനിയൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. താമര പിഴച്ചിട്ടില്ലെന്നും പെരുമലയനെ അവൾ ഒരുപാട് സ്നേഹിച്ചിരുന്നെന്നും പറഞ്ഞുകൊണ്ട് ചീർമ മരിക്കുന്നു. സകല രൗദ്രഭാവങ്ങളും ആവാഹിച്ച പെരുമലയൻ പനിയന്റെ അടുത്ത് എത്തുന്നു. പനിയന്റെ രണ്ടു കാലുകളും കൈകളും പെരുമലയൻ തകർക്കുന്നു.
0: കൊല്ലുന്നില്ല, മരണമെന്ന ദയ പോലും നീ അർഹിക്കുന്നില്ല. കയ്യും കാലും ഇല്ലാത്ത മാംസഭിന്നമായി നീ ജീവിക്കണം.
1: പിന്നീട് അയാൾ കാന്തന്റെ അടുത്തെത്തുന്നു.
0: ഈ ദൈവത്തോട് പുറക്ക് നല്ല ദൈവരും. എന്റെ സ്ഥാനം ഇനി നനക്ക്.
1: അത്രയും പറഞ്ഞുകൊണ്ട് പെരുമലയൻ മേലേരിത്തിയിലേക്ക് തെയ്യക്കൊലവും ധരിച്ചുകൊണ്ട് എടുത്തു ചാടുന്നു. ആ തീയിൽ അയാൾ വെന്തു തീരുന്നു. പെരുമലയന്റെ ശരീരം അഗ്നിയും ഭൂമിയും ആകാശവും ഏറ്റുവാങ്ങുന്നു.

ശരിമലയൻ തെയ്യത്തിനായി തയ്യാറെടുക്കുന്നതിനിടയിൽ കാന്തനെ പനിയൻ കുത്തിപ്പരിക്കേൽപ്പിക്കുന്നു. താൻ കാന്തനെ കൊല്ലാമെന്നും താമരയെ പെരുമലയൻ കൊല്ലണമെന്നുമായിരുന്നു പനിയന്റെ വാ. എന്നാൽ ചതിയനായ പനിയൻ കാന്തനെ കുത്തിയ ശേഷം ചങ്ങാതിയായ ഉണ്ണിത്തമ്പ്രാനെയും കൊല്ലുന്നു. ഉണ്ണിത്തമ്പ്രാനെ കൊന്നത് കാന്തനാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു അത്. കാന്തൻ പരിക്കുകളോടെ പക്ഷേ രക്ഷപ്പെടുന്നു. തെയ്യം കഴിഞ്ഞ് ചായം തേച്ച മുഖത്തോടെ പെരുമലയൻ താമരയുടെ മുറിയിലെത്തുന്നു.

0: മികച്ച തിരക്കഥയിലൂടെ വിസ്മയിപ്പിച്ച ബൽറാം മട്ടന്നൂർ, ഓരോ ഫ്രെയിമുകളും അതിശയകരമാക്കിയ എം ജെ രാധാകൃഷ്ണൻ, എഡിറ്റർമാരായ ബി ലെനിൻ, ബി ടി വിജയൻ എന്നിവരും ഈ സിനിമയെ മികവുറ്റതാക്കി. ഒരു മികച്ച ടീം വർക്കിന്റെ ഫലം തന്നെയായിരുന്നു ദേശീയ പുരസ്കാരം നേടിയ ഈ മനോഹര ചിത്രം. അബ്രപാളിയിലെ അത്ഭുതങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അബ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.

0: ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
4: ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
7: മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി സരിഗമ കാർവ.

പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: Feel the music with Radio Sandvanam 90.4 FM.
1: സദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതു മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോൺസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിന് ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു

0: പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. Let's celebrate pregnancy with Kinder Hospitals.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രചന.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848557785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: പോട്ടെ.
1: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
2: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
1: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
2: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
2: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
3: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ഞമ്മളെ മജിനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലിവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മുകുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: ഇന്നത്തെ ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. ഒരു തണുത്ത കൊച്ചു വെളുപ്പാൻ കാലം. തൻ്റെ വീട്ടിൽ ഫോൺ ശബ്ദം കേട്ടാണ് ബിച്ചു തിരുമല കണ്ണു തുറക്കുന്നത്. അങ്ങേത്തലയ്ക്കൽ IV ശശി. ശശിക്ക് MD ഒരു തിരക്കഥ കിട്ടിയിട്ടുണ്ടത്രേ. അതിലേക്ക് ഗാനങ്ങൾ ഒരുക്കണം. പാട്ടിന് ഈരടികൾ എഴുതാൻ കോഴിക്കോട് ഹോട്ടൽ മഹാറാണിയിലെത്തിയ ബിച്ചുവിനെ സംഗീത സംവിധായകൻ ശ്യാമും IV ശശിയും ചേർന്ന് വരവേൽക്കുന്നു. ശശി പറഞ്ഞു തുടങ്ങുന്നു. ചിത്രത്തിൻ്റെ പേര് അനുബന്ധം. ഈ ചലച്ചിത്രത്തിലെ MD ഭാഷയുടെ ശക്തി, തിരക്കഥയുടെ കരുത്തുമൊക്കെ അതിതീവ്രമാണ്. അതുകൊണ്ട് തന്നെ പാട്ടുകൾ ഗംഭീരമാവണം. എന്നിട്ട് ഗാനസന്ദർഭം വിവരിക്കുന്നു ശശി. മോഹൻലാലിൻ്റെ 5 വയസ്സുകാരൻ മകന് സ്കൂളിൽ മറ്റു കുട്ടികളുമായി കളിക്കവേ അപകടത്തിൽ മരിക്കുന്നു. അതേ പ്രായമുള്ള മറ്റൊരു കുട്ടി അറിയാതെ സ്കൂൾ ബസ് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി കയറിയാണ് കുട്ടി മരിക്കുന്നത്. മകന്റെ മരണം മൂലമുള്ള കൊടിയ ദുഃഖം മറക്കാൻ മോഹൻലാലിന്റെ കഥാപാത്രം പറഞ്ഞാശ്വസിക്കുന്ന ഒരു രംഗമുണ്ട്.
4: മറ്റൊരു നിലയ്ക്ക് കാണാൻ ശ്രമിക്കുകയാണ് ഞാൻ. ജയക്കൂട്ടം പോയി. പക്ഷെ എന്റെ 60-ആം കാലത്തും മനസ്സിൽ 5 വയസ്സുള്ള ജയക്കൂട്ടം കളിച്ചു നടക്കും. അവന് യുവത്വമില്ല, ജീവിത ക്ലേശമില്ല, വാർദ്ധക്യവുമില്ല, ഒരർത്ഥത്തിൽ മരണമില്ല. എന്തോ 5 വയസ്സ്.
3: തേങ്ങി വിങ്ങിക്കരയുന്ന മോഹൻലാലിനെ കണ്ട് ആ പടമിറങ്ങി 40 വർഷങ്ങൾക്കിപ്പുറവും തൊണ്ടയിൽ ഇടർച്ചയുടെ വേദനയോടെയും പുകഞ്ഞു നീറുന്ന കണ്ണുകളെ തണുപ്പിക്കാൻ നോക്കുന്ന കണ്ണീരോടെയും ഇരുന്ന പ്രേക്ഷകരുണ്ട്. തൻ്റെ കയ്യബദ്ധത്താലാണ് കുട്ടി മരിച്ചതെന്ന കുറ്റബോധത്താൽ പിടയുന്ന ഹരിമോൻ എന്ന കുട്ടിയെ ആ കുറ്റബോധത്തിൽ നിന്നും വിടുവിക്കാൻ മമ്മൂട്ടിയുടെ കഥാപാത്രം അവനോട് പറയുന്നു.
5: നോക്കൂ, ഹരിയെ പോലെ മെടുക്കാൻ കുട്ടികളെ ഞാൻ അധികം കണ്ടിട്ടില്ല. ഇനി മാസ്റ്റർ പറയാൻ പോകുന്നു, ശ്രദ്ധിച്ചു കേൾക്കണം. പാവം ജയക്കുട്ടി മരിച്ചു അല്ലേ. അപകടം പറ്റിയ പലരും മരിക്കും. ചിലർ കുറെ വയസ്സായി മരിക്കും, ചിലർ നേരത്തെ.

0: ജയക്കുട്ടനാണ് വയലിൽ കയറി കളിച്ചിരുന്നെങ്കിലോ? ചിലപ്പോ ഹരി മരിക്കും, അത് വിചാരിച്ച് വിഷമിക്കരുത്. ഹരി സ്കൂളിൽ പോണം. ടീച്ചർമാരോ കുട്ടികളോ ചോദിച്ചാൽ പറയണം സോറി, ഒരു അബദ്ധം പറ്റിയതാണ് സോറി എന്ന്. എന്നിട്ട് മനസ്സിലൊരു പ്രാർത്ഥന പോലെ ജപിക്കണം, ആർക്കായാലും അബദ്ധം പറ്റും, വലിയവർക്ക് കൂടി ഇനി പറ്റരുതേ എന്ന് ജപിക്കണം.
1: ഈ രംഗത്തിന്റെ വികാര തീവ്രത ഒട്ടും ചോർന്നു പോകാതെ വിച്ചു തിരുമല ഈരടികൾ ഒരുക്കി അതിൽ കണ്ണുനീരിന്റെ ഈണം ചേർത്തു വെച്ചു ശ്യാം. ഭാവതീവ്രമായി ഗാനഗന്ധർവൻ യേശുദാസ് അത് പാടിവെച്ചപ്പോൾ അത് എക്കാലത്തെയും മികച്ച ഹിറ്റായി മാറി. നമുക്ക് കേൾക്കാം. കണ്ണാന്തലിയും കാട്ടുകുറിഞ്ഞിയും കണ്ണാടി നോക്കും ചോരയിൽ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: നമുക്ക് മടങ്ങി വരാം ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേനെ. ഒരുപാട് കാലങ്ങൾക്ക് മുൻപ്, ഒരു സായം കാലം, ചെന്നൈയിൽ ഗായിക മാധുരി അമ്മയുടെ വീടിന്റെ ഉമ്മറത്ത മിനുമിനുപ്പാർന്ന നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് പാടുകയാണ് ഭാവഗായകൻ ജയചന്ദ്രൻ. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാധുരി ഗാനങ്ങളിൽ ഒന്ന്. ചൂരൽ കസേരയിലിരുന്ന് മാധുരിയമ്മയും പങ്കുചേരുന്നു ആലാപനത്തിൽ. പാട്ടിന്റെ വരികൾ മറന്നുപോയിരിക്കുന്നു അവർ. പതിറ്റാണ്ടുകൾക്ക് മുൻപ് റെക്കോർഡ് ചെയ്തതല്ലേ, എങ്കിലും ഈണം മനസ്സിലുണ്ട്. വരികൾ ഓർത്തെടുക്കാൻ ജയചന്ദ്രന്റെ പിന്തുണ കൂടി ലഭിച്ചതോടെ മനോഹരമായ ഒരു യുഗ്മഗാനമായി മാറുന്നു അത്. ഭാവഗായകനും ഭാവഗായികയും ചേർന്നുള്ള ഒരപൂർവ ജുഗൽബന്ധി. ദേവരാജൻ മാസ്റ്റർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളിലൊന്നായിരുന്നു തൊട്ടേനെ ഞാൻ എന്ന് തുടങ്ങുന്ന ഗാനം. ചെയ്ത പാട്ടുകളിൽ ഏറ്റവും പ്രിയപ്പെട്ടവ ഏതെന്ന ചോദ്യത്തിന് ഒരിക്കൽ മാസ്റ്റർ നൽകിയ മറുപടി ഇങ്ങനെ. പ്രയാസമാണ് പറയാൻ. സ്വന്തം മക്കളിൽ ആരോടാണ് ഇഷ്ടക്കൂടുതലെന്ന് ചോദിച്ചാൽ എങ്ങനെ മറുപടി പറയും? അവരിൽ ചിലർക്കൊക്കെ എന്തെങ്കിലും പോരായ്മകളും വൈകല്യങ്ങളും കണ്ടേക്കാം. പക്ഷേ അതൊന്നും അവരെ വെറുക്കാനോ മാറ്റി നിർത്താനോ ഉള്ള കാരണങ്ങളല്ല. എല്ലാ മക്കളും എനിക്കൊരുപോലെ, ദേവരാജൻ മാസ്റ്റർ കൂട്ടിച്ചേർക്കുന്നു. മനസ്സിൽ ഉദ്ദേശിച്ച പൂർണ്ണത ഏതാണ്ടൊക്കെ കൈവരിച്ച പാട്ടുകളെക്കുറിച്ചാണ് ചോദ്യമെങ്കിൽ പറയാം. കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിലെ തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേനെ എന്ന ഗാനം ജയചന്ദ്രനും മാധുരിയും ചേർന്ന് പാടിയത്. ഗാനങ്ങളുടെ ദേവശില്പി വയലാർ രചിച്ച് 1975 റിലീസായ കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിലെ ആ ഭാവസാന്ദ്രമായ ഗാനം നമുക്ക് കേൾക്കാം. തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേനെ.

0: വിനോദത്തിലും വിജ്ഞാനത്തിലുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
1: നമുക്ക് തിരിച്ചു വരാം ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. കവിതയിൽ നിന്ന് മനോഹരമായ ഒരു പാട്ടിലേക്ക് എത്ര ദൂരം! വെറുമൊരു ഫോൺ കോളിൻ്റെ ദൂരം എന്ന് പറയും കവി കാവാലം നാരായണ പണിക്കർ. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച വിഷാദഗാനങ്ങളിൽ ഒന്ന് പിറന്നത് ഫോണിലാണ്. ഉത്സവ പിറ്റേന്ന് എന്ന ചിത്രത്തിലെ പുലരിത്തൂ മഞ്ഞു തുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം, ഭാരം താങ്ങാൻ അരുതാതെ നീർമണി വീണുടഞ്ഞു. പാട്ടുടനുണ്ടാക്കണമെന്ന് പടത്തിൻ്റെ സംവിധായകൻ ഭരത് ഗോപി വിളിച്ചു പറയുന്നു. പിറ്റേന്ന് റെക്കോർഡിംഗാണ്. സംഗീത സംവിധായകൻ ദേവരാജൻ മാഷാണെങ്കിൽ ദൂരെയും. സിറ്റുവേഷൻ ചോദിച്ചു മനസ്സിലാക്കി വരികളെഴുതി മാഷ ഫോണിൽ വിളിച്ച് കേൾപ്പിക്കുന്നു ഞാൻ. വേറെ വഴിയില്ലല്ലോ, കാവാലത്തിൻ്റെ വാക്കുകൾ. പല്ലവി മുഴുവൻ കേട്ട ശേഷം ദേവരാജൻ മാസ്റ്റർ പറഞ്ഞു, ഇത് പോരാ, ഇനി പണിക്കരുടെ താളത്തിൽ ഒന്ന് മൂളി കേൾപ്പിച്ചേ. എല്ലാ ഗാനരചയിതാക്കൾക്കും ആ സ്വാതന്ത്ര്യം അനുവദിക്കാറില്ല മാസ്റ്റർ. കാവാലത്തോടുള്ള പ്രത്യേക പരിഗണന വെച്ച് ചെയ്തതാണ്. സാധാരണ പാട്ടെഴുത്തുകാരുടെ രീതിയല്ല കാവാലത്തിൻ്റേത്, മാസ്റ്റർ ഒരിക്കൽ പറഞ്ഞു. ഒരു പ്രത്യേക താളത്തിലാണ് എഴുതുക. ചിലപ്പോൾ ആദ്യത്തെ വരി തീരെ ചെറുതും രണ്ടാമത്തെ വരി ദീർഘവുമായിരിക്കും. നേരെ മറിച്ചും സംഭവിക്കാം. പരമ്പരാഗത രീതിയിലുള്ള ചിട്ടപ്പെടുത്തലിന് എളുപ്പം വഴങ്ങണമെന്നുമില്ല അത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ താളം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എളുപ്പമായി. ഉള്ളിലെ താളത്തിൽ വരികൾ കാവാലം മൂളിക്കൊടുത്തപ്പോൾ നിശബ്ദനായി കേട്ടിരുന്നു ദേവരാജൻ. ഫോൺ വെച്ച് 15 മിനിറ്റിനകം അദ്ദേഹം തിരിച്ചു വിളിച്ചു. അപ്പോൾ ചിട്ടപ്പെടുത്തിയ പല്ലവി എന്നെ പാടി കേൾപ്പിക്കാൻ അത്ഭുതം തോന്നി. ചാരുകേശിയുടെ സ്പർശമുള്ള ആ ഈണത്തിൽ സിനിമയുടെ ആശയം മുഴുവൻ ഉണ്ടായിരുന്നു. മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ദുരന്ത ഛായയും അതിനുമപ്പുറം ആ വരികൾക്ക് മറ്റൊരീണത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലുമാകാത്ത വിധം. ബാക്കിയുള്ള വരികളും ഫോണിൽ തന്നെ മാസ്റ്ററെ കേൾപ്പിച്ചു കാവാലം. 1 മണിക്കൂറിനകം പിറ്റേന്ന് റെക്കോർഡ് ചെയ്യേണ്ട പാട്ട് തയ്യാർ. ഗാനഗന്ധർവൻ യേശുദാസ് ഹൃദയസ്പർശിയായി ആത്മാവ് പകർന്നു നൽകി ആ ഗാനത്തിന്. ഭാരം താങ്ങാൻ അരുതാതെ വീണുടയുന്ന നീർമണിയുടെ ഹൃദയവേദന മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന ആലാപനം നമുക്ക് ആസ്വദിക്കാം. പുലരിത്തൂ മഞ്ഞു തുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

നമുക്ക് മടങ്ങി വരാം ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സുന്ദരി നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസിത്തളിരിലെ ചൂടി. കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക നടി ശോഭയുടെ മുഖമാണ്. 4.5 പതിറ്റാണ്ട് മുൻപ്, 18 വയസ്സ് പോലും തികയും മുൻപ്, ഒരു മെയ് ദിനത്തിൽ മരണതീരത്തേക്ക് സ്വയം നടന്നെടുത്ത ശാലിനി എൻ്റെ കൂട്ടുകാരിയിലെ നായികയെ, ദേവസംഗീതജ്ഞൻ ദേവരാജൻ മാഷിനും ഏറെ പ്രിയപ്പെട്ട ഗാനങ്ങളിൽ ഒന്നായിരുന്നു ഈ പാട്ട്. ആകാശവാണിക്ക് വേണ്ടി MD രാജേന്ദ്രൻ എഴുതിയ ലളിതഗാനമായിരുന്നു ആ പാട്ട്. സംഗീതം നൽകി പാടിയത് PK കേശവൻ നമ്പൂതിരി. ശാലിനിയിലെ കഥാസന്ദർഭം സംവിധായകൻ മോഹൻ വിവരിച്ചു കേട്ടപ്പോൾ മുൻപെഴുതിയ വരികൾ ഇവിടെ യോജിക്കുമല്ലോ എന്ന് തോന്നി MDRന്. നിൻ തുമ്പ് കെട്ടിക്കെട്ട ചുരുൾമുടിയിൽ എന്നായിരുന്നു ലളിതഗാനത്തിൻ്റെ തുടക്കം. കമ്പോസിംഗ് സമയത്ത് സുന്ദരി എന്ന അഭിസംബോധന കൂട്ടിച്ചേർത്തത് ദേവരാജൻ മാഷാണ്. കവി ഓർക്കുന്നു, ആരോടാണ് നീ സംസാരിക്കുന്നതെന്ന് നാട്ടുകാർ അറിയേണ്ടേ എന്നായിരുന്നു മാഷിൻ്റെ ചോദ്യം. MD രാജേന്ദ്രൻ ആ പാട്ട് പിറന്ന സന്ദർഭം ഓർത്തെടുക്കുന്നു. സാധാരണ മാഷ് പാട്ട് ആദ്യം വായിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കില്ല, ഗൗരവത്തിലായിരിക്കും വായന. ഒരു സരസീരുഹ സൗപർണികയിൽ ഒഴുകി എന്ന വരി എത്തിയപ്പോൾ അദ്ദേഹം മുഖമുയർത്തി എന്നെ ഒന്ന് നോക്കി അമർത്തി മൂളി. കൊള്ളാം എന്ന ധ്വനിയുണ്ടായിരുന്നു ആ മൂളലിൽ. അവാർഡ് കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഞാൻ. ഒരു വാക്കുപോലും മാറ്റാൻ പറഞ്ഞില്ലല്ലോ അദ്ദേഹം. AVMC തിയേറ്ററിൽ നടന്ന റെക്കോർഡിങ്ങിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞില്ല MDRന്. അതിനു മുൻപേ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. പാടിക്കഴിഞ്ഞ ശേഷം ദാസേട്ടൻ വലിയ സന്തോഷത്തിലാണ് സ്റ്റുഡിയോ വിട്ടതെന്ന് പലരും പറഞ്ഞു കേട്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. ശോഭ ഇന്നില്ല, ശാലിനിയും. പക്ഷേ നമുക്കൊപ്പമുണ്ട്. പകരം വയ്ക്കാനില്ലാത്ത ഓർമ്മകളായി ഈ ഗാനം. നമുക്ക് കേൾക്കാം. സുന്ദരി നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി തളിരില ചൂടി എന്ന് തുടങ്ങുന്ന ആ അതിമനോഹരമായ ഗാനം.

ഇന്നത്തെ ഗാനമന്ദാരം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ഞാൻ പ്രദീപ് ആശ്രാമം. ഗാനമന്ദാരം എല്ലാ ഞായർ ഉച്ചയ്ക്ക് 12-നും ബുധൻ രാത്രി 8-നും.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
2: സദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അത് മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഇസി EMI, 0 ഡൗൺ പേയ്മെന്റ് ഓഫറുകളും ഈ ഓണത്തിൽ ഇഷ്ടമുള്ളതുമാണ്.

സ്വീകരിച്ചു. ഇന്ന് ഗുവാഹത്തിയിൽ ഗീതാനഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലും ശ്രീമന്ത ശങ്കരദേവ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗോവയിലെത്തി. വെസ്റ്റേൺ സോണൽ കൌൺസിലിന്റെ 28-ാമത് യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. ഇന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ യോഗത്തിൽ കേന്ദ്രമന്ത്രി അധ്യക്ഷനാകും. തുടർന്ന് വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം BJP യുടെ പുതിയ സംസ്ഥാന ഓഫീസും ഉദ്ഘാടനം ചെയ്യും. സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണം. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ വിവിധ പുനരധിവാസ സേവനങ്ങൾ ഒരേ കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിന് ഉദ്ദേശിച്ചുള്ള സമഗ്ര പുനരധിവാസ സംരംഭം എന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. തിരൂർ താലൂക്കിലെ പുത്തനത്താണി ചുങ്കത്ത് 5 ഏക്കർ ഭൂമിയിലാണ് ഭിന്നശേഷി പുനരധിവാസ കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നത്. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ പരിപാടി അവസാനിക്കില്ലെന്നും ഘട്ടംഘട്ടമായി തുടരുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കോഴിക്കോട് ഓപ്പറേഷൻ തൂഫാൻ പ്രചരണാർത്ഥം

0: സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഈ മാസം 28-ന് തുടക്കം കുറിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: തുഫാന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ്. വിദ്യാഭ്യാസ എക്സൈസ് വകുപ്പുകളുമായി ചേർന്നുള്ള ഓപ്പറേഷൻ തുഫാന്റെ ഒന്നാം ഘട്ടം തുടരുക തന്നെ ചെയ്യും. പക്ഷെ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നാണ് രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ജനങ്ങൾ ഒറ്റക്കെട്ടായി ഓപ്പറേഷൻ തുഫാനുമായി സഹകരിക്കുകയാണ്.
0: ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് മെഗാ മാരത്തോൺ സംഘടിപ്പിക്കും. യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശവുമായി നടക്കുന്ന മാരത്തോൺ വൈകിട്ട് 4-ന് കളമശ്ശേരിയിൽ ദീപശിഖയുമായി എത്തും. തുടർന്ന് കലൂർ സ്റ്റേഡിയം ഗ്രൌണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ ചരക്ക് സേവന നികുതി സംവിധാനത്തിലെ രണ്ടാം തലമുറ പരിഷ്കാരങ്ങളും അവ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലും ധനനയത്തിലും ചെലുത്തുന്ന സ്വാധീനവും ചർച്ച ചെയ്യുന്നതിനായി ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നു. തിരുവനന്തപുരം ഗിഫ്റ്റ് ക്യാമ്പസിൽ മറ്റന്നാൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിൽ നടക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ഈ മാസം 12-13 തീയതികളിൽ പ്രഥമ ഐ ബ്രിക്സ് ഉച്ചകോടി സംഘടിപ്പിക്കും. 500-ലധികം നിക്ഷേപകർ, ധനമന്ത്രിമാർ, വ്യവസായ പ്രമുഖർ എന്നിവർ രണ്ടു ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കും. 21 ബ്രിക്സ് അംഗരാജ്യങ്ങളിലും പങ്കാളിത്ത രാജ്യങ്ങളിലുമുള്ള അടിസ്ഥാന സൌകര്യ വികസനം, ഊർജ്ജം, ഡിജിറ്റൽ പദ്ധതികൾ എന്നിവയിലേക്ക് നിക്ഷേപങ്ങൾ എത്തിക്കുകയാണ് ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം. സ്വച്ഛതാ ഹി സേവയെ യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ. സ്വച്ഛതാ ഹി സേവാ പ്രചാരണത്തിന്റെ 9-ാം പതിപ്പിലേക്ക് രാജ്യം കടക്കുമ്പോൾ ശുചിത്വമുള്ളതും ആരോഗ്യകരവുമായ ഭാരതത്തിനായുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിക്കുകയാണെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന ഉത്തർപ്രദേശിലേക്കുള്ള മാധ്യമ പര്യടനത്തിന് തുടക്കമായി. ഒരാഴ്ചയോളം നീളുന്ന പര്യടനത്തിനിടെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കാർഷിക വിദഗ്ധനും പത്മശ്രീ ജേതാവുമായ രാം ശരൺ വർമ്മ എന്നിവരുമായി മാധ്യമപ്രവർത്തകർ കൂടിക്കാഴ്ച നടത്തിയേക്കും. അയോധ്യ രാമക്ഷേത്രം, റെയിൽവേ ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ചിക്കൻകാരി വസ്ത്ര വ്യവസായം തുടങ്ങിയവയും സംഘം സന്ദർശിക്കും. കുറിഞ്ഞിപ്പൂക്കളുടെ മനോഹാരിത ആസ്വദിക്കാൻ മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിച്ചു. അതിനിടെ പൂക്കൾ നശിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകി. നീലക്കുറിഞ്ഞിയുമായുള്ള ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച രണ്ട് യുവാക്കൾക്കെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് വകുപ്പിന്റെ നീക്കം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: മൂന്നാറിലെ വിവിധ മേഖലകളിൽ നീലക്കുറിഞ്ഞി വ്യാപകമായി പൂത്തിരിക്കുകയാണ്. കുറിഞ്ഞിപ്പൂക്കൾ അടുത്തുകണ്ട് ആസ്വദിക്കാനും ചിത്രങ്ങളെടുക്കാനും വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇക്കോ ടൂറിസം സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ നിയന്ത്രിത മേഖലകളിൽ അനധികൃതമായി പ്രവേശിച്ച് പൂക്കൾ പറിച്ചെടുക്കുകയും ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്യുന്ന സംഭവങ്ങളുമുണ്ട്. നീലക്കുറിഞ്ഞി സംരക്ഷിത സസ്യമാണ്. ചെടിയോ പൂക്കളോ പറിച്ചെടുക്കുന്നതും നശിപ്പിക്കുന്നതും നിയമവിരുദ്ധവുമാണ്. കുറിഞ്ഞിപ്പൂക്കൾ കാണാനും ചിത്രങ്ങളെടുക്കാനും എത്തുന്നവർ നിയമങ്ങൾ പാലിക്കണമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കുന്നു. പൂക്കൾ പറിക്കുന്നതടക്കമുള്ള നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി തുടരുമെന്നും റേഞ്ച് ഓഫീസർ പറഞ്ഞു.
0: ആലപ്പുഴയിലെ പാതിരാമണൽ ദ്വീപ് ഇപ്പോൾ വിനോദസഞ്ചാരികളുടെ ഇഷ്ടസങ്കേതമായി മാറിയിരിക്കുകയാണ്. പ്രദേശത്തെ ഗതാഗത അസൌകര്യങ്ങൾ സംസ്ഥാന ജലഗതാഗത വകുപ്പ് പരിഹരിച്ചതോടെ ദ്വീപിലേക്ക് സഞ്ചാരികൾ എത്തിത്തുടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
4: ചേർത്തല താലൂക്കിലെ ബുഹമ ഗ്രാമപഞ്ചായത്തിലാണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. പാതിരാമണൽ ദ്വീപിലേക്ക് പ്രത്യേക ബോട്ട് സർവീസുകളാണ് ഇപ്പോൾ ഉള്ളത്. സമീപത്തുള്ള മുഹമ്മ ബോട്ടേട്ടിയിൽ നിന്ന് സ്പെഷ്യൽ ബോട്ടുകൾ പാതിരാമണലിലേക്കുണ്ട്. ഒരാൾക്ക് 100 രൂപയാണ് യാത്രാ ചാർജ്. സ്വാശ്രയ സംഘങ്ങളും കുടുംബശ്രീക്കാരും കുടുംബ കൂട്ടായ്മകളും ഒക്കെ ഈ സർവീസ് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നും പാതിരാമണലിലേക്ക് പ്രത്യേക സർവീസ് ഉണ്ട്. ഇതിനു പുറമെ കായ്പ്രം ബോട്ടേട്ടിയിൽ നിന്നും സ്വകാര്യ ബോട്ടുകളും വള്ളങ്ങളും പാതിരാമണലിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്.
0: കുട്ടികളുടെ കായിക അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കണമെന്നും ലഹരി ഉപയോഗത്തിൽ നിന്ന് അകറ്റാൻ അവരെ കായിക മേളകളിലേക്ക് വഴിതിരിച്ചു വിടണമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട് സംസ്ഥാന സ്കൂൾ കായികമേള സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ കായികമേള വേദിക ചൊല്ലി വിവാദം അനാവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. കായികമേള അടുത്ത മാസം അവസാനം കോഴിക്കോട് നടക്കും. കണ്ണൂരിന് വരും വർഷങ്ങളിൽ കായികമേള അനുവദിക്കുമെന്നും

0: അദ്ദേഹം വ്യക്തമാക്കി. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ വിഭാഗം ഡബിൾസ് ഫൈനലിൽ ഇന്ത്യയുടെ സാത്വിക് സായി രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഇന്ന് ചൈനീസ് സഖ്യത്തെ നേരിടും. ഉച്ചയ്ക്ക് 1:50 മത്സരം ആരംഭിക്കും. ഇന്നലെ മലേഷ്യൻ സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇരുവരുടെയും ഫൈനൽ പ്രവേശം. തൃശൂർ കയ്പമംഗലത്തെ വാഹനാപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ പാത അതോറിറ്റി പാലക്കാട് പ്രോജക്ട് ഡയറക്ടറും തൃശൂർ RTOയും 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി ഗീത ആവശ്യപ്പെട്ടു. ചരക്ക് ലോറികളുടെ അനധികൃത പാർക്കിംഗും ദേശീയ പാത അതോറിറ്റി കൃത്യമായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതുമാണ് അപകട കാരണമെന്ന ആരോപണം പ്രത്യേകം അന്വേഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. തൃശൂർ കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. ചാവക്കാട് സ്വദേശികളായ മുനീർ, ഭാര്യ സഫ്ന, മകൻ എമിൽ ഐബക് എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റിയവരെ ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടമുണ്ടാക്കിയ കാർ ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചു. ഇയാൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. മലപ്പുറം ദേശീയപാതയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. മലപ്പുറം സ്വദേശികളായ ഹാരിസ്, KT ജംഷീർ എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് അസമിലെ ഗുവാഹത്തിയിലെത്തി. ലഹരിമരുന്ന് ഉപയോഗത്തിനെതിരായ ഓപ്പറേഷൻ തൂഫാൻ പരിപാടിയുടെ 2ാം ഘട്ടം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണ ഉദ്ഘാടനം നാളെ മലപ്പുറത്ത് മന്ത്രി VE അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. കുട്ടികളുടെ കായിക അഭിരുചികളിൽ പ്രോത്സാഹിപ്പിക്കണമെന്നും കായിക മേളകളിലേക്ക് വഴിതിരിച്ചുവിടണമെന്നും മന്ത്രി N. ശംസുദ്ദീൻ. തൃശൂർ കയ്പമംഗലത്തെ വാഹനാപകടം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് ഫൈനലിൽ ഇന്ത്യയുടെ സാത്വിക് സായി രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഇന്ന് ചൈനീസ് സഖ്യത്തെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. സമയം 12:40.

0: പ്രമേഹ രോഗികൾ, തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർ, കണ്ണട ഉപയോഗിക്കുന്നവർ തുടങ്ങിയവർക്ക് നേത്രദാനം ചെയ്യാനാകുമോ? നേത്രദാനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു.
1: നേത്രദാനം എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നേത്ര പടല അന്ധത അഥവാ കോർണിയൽ ബ്ലൈൻഡ്നെസ്സിന്റെ ചികിത്സയ്ക്കായാണ് നേത്രദാനം ചെയ്യുന്നത്. കണ്ണിന്റെ പുറമേയുള്ള നേത്രപടലം, കൃഷ്ണമണി അഥവാ കോർണിയയിലെ അസുഖങ്ങൾ കാരണം കാഴ്ച നഷ്ടപ്പെട്ടവരുടെ കോർണിയ മാറ്റിയിട്ട് അവിടെ മരണാനന്തരം ദാനമായി ലഭിച്ച നേത്രപടലം തുന്നിച്ചേർക്കുന്ന ശസ്ത്രക്രിയയാണ് കണ്ണ് മാറ്റിവെക്കൽ അഥവാ കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ. അന്ധത ഒരുപാട് കാരണങ്ങൾ കൊണ്ടുവരാം. കണ്ണിനകത്തെ ലെൻസ് കട്ടിയാവുന്ന തിമിരം, കണ്ണിന്റെ പ്രഷർ കൂടുന്ന ഗ്ലോക്കോമ എന്ന അസുഖം, കണ്ണിൽ ഷുഗർ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, കണ്ണിന്റെ ഞരമ്പിനെ അഥവാ ഒപ്റ്റിക് നെർവിനെ ബാധിക്കുന്ന അസുഖങ്ങൾ, പിന്നെ നേത്രപടല അന്ധത. ഇതിൽ നേത്രപടല അന്ധത ഉള്ളവർക്കാണ് നേത്രദാനം കൊണ്ട് പ്രയോജനം ലഭിക്കുന്നത്. കണ്ണിന്റെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് കോർണിയ. ഇവ സുതാര്യമാണ്. നമ്മുടെ വാച്ചിലൊക്കെയുള്ള സുതാര്യമായ ഗ്ലാസ് പോലെയാണ് കണ്ണിന് മുന്നിലുള്ള നേത്രപടലം. ഇത് കണ്ണിലേക്ക് വരുന്ന പ്രകാശത്തെ
2: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കൊല്ലം മോഡ്, കൊല്ലം.

0: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഇൻസ്ട്രക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: ഇതൊരു കെയറിംഗ് കമ്പാഷൻ അങ്ങനെ ഒരു പ്രൊഫഷൻ, ഒരു ഫീമെയിൽ ഓറിയന്റഡ് ഇതായിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്രൊജക്ട് ചെയ്യാതെ, നമ്മളതൊരു ആതുര ശുശ്രൂഷ മേഖല, അവിടെ ആണിനും പെണ്ണിനും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ബോധവൽക്കരണം.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 4 ദിവസത്തെ വടക്കു കിഴക്കൻ സംസ്ഥാന സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദനം 2 ലക്ഷം കോടി രൂപ കടന്ന് എക്കാലത്തെയും ഉയർന്ന നിലയിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ കയറ്റുമതി 40,000 കോടി രൂപ കവിഞ്ഞെന്നും പ്രധാനമന്ത്രി. പ്രഥമ ഐബ്രിക്സ് ഉച്ചകോടിക്കൊരുങ്ങി. രാജ്യം ഈ മാസം 12-13 തീയതികളിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 500-ലധികം വൻകിട നിക്ഷേപകർ പങ്കെടുക്കും. തൃശൂർ കയ്പമംഗലം അപകടത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം പരിഗണനയിലെന്ന് തമിഴ്നാട് മന്ത്രി എസ് രാജേഷ് കുമാർ. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണ ഉദ്ഘാടനം നാളെ മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ മലപ്പുറത്ത് നിർവഹിക്കും. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിരെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ. വാർത്തകൾ വിശദമായി. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 4 ദിവസത്തെ സന്ദർശനത്തിന് തുടക്കമായി. ഗുവാഹട്ടിയിലെ ലോകപ്രിയ ഗോപിനാഥ് ബെർദോളോയ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അസം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ, മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ തുടങ്ങിയവർ ഉപരാഷ്ട്രപതിയെ സ്വീകരിച്ചു. അസമിന് പുറമെ മേഘാലയ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളും അദ്ദേഹം സന്ദർശിക്കും. ഗുവാഹട്ടിയിൽ ഗീതാ നഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളും ശ്രീമന്ത ശങ്കരദേവ ആരോഗ്യ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങുമാണ് ഇന്ന് ഉപരാഷ്ട്രപതിയുടെ പരിപാടികൾ. രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദനം എക്കാലത്തെയും ഉയർന്ന നിലയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി സർവകലാശാലയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. 2 ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ ഉൽപാദനവും 40,000 കോടിയിലധികം രൂപയുടെ പ്രതിരോധ കയറ്റുമതിയും രാജ്യം നേടിയതായി പ്രധാനമന്ത്രി പറഞ്ഞു.
3: ഡിഫൻസ് പ്രൊഡക്ഷൻ ഡിഫൻസ്
2: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഗോവയിലെത്തി. പശ്ചിമ മേഖലാ സമിതിയുടെ 28-ാം യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷനാകും. BJP ഗോവ സംസ്ഥാന സമിതിയുടെ പുതിയ ഓഫീസും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിൽ നടക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ഈ മാസം 12-13 തീയതികളിൽ പ്രഥമ ഐബ്രിക്സ് ഉച്ചകോടി സംഘടിപ്പിക്കും. 500-ലധികം നിക്ഷേപകർ ധനം

0: രക്ഷപ്പെടുത്തി. മരിച്ചവരെ തിരിച്ചറിയാൻ DNA പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അജ്ഞാത മൃതദേഹങ്ങളുടെ വിവരങ്ങൾ നേപ്പാൾ പോലീസിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതായി അധികൃതർ അറിയിച്ചു. ഇന്ത്യയുടെയും ചൈനയുടെയും സഹായത്തോടെ ജലവൈദ്യുത പദ്ധതി പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ലക്സംബർഗ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സേവിയർ ബെറ്റൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. IIT മദ്രാസിലെ പരിപാടികളിലും ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി പങ്കെടുക്കും. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി സൗദി അറേബ്യയിലെത്തി. സൗദിയിലെ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രിയുമായും നയതന്ത്ര പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സൗദി അറേബ്യയിലെ ഇന്ത്യൻ പ്രവാസികളുമായും വ്യവസായ സംരംഭകരുമായും കേന്ദ്ര സഹമന്ത്രി സംവദിക്കും. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറായി ഡോക്ടർ ദിനേശ് ശർമ്മയെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചു. 2017 ഒക്ടോബർ മുതൽ പദവിയിൽ തുടരുന്ന അഡ്മിറൽ ദേവേന്ദ്രകുമാർ ജോഷിക്ക് പകരക്കാരനായാണ് ഡോക്ടർ ശർമ്മ നിയമിതനാകുന്നത്. സ്വച്ഛതാ ഹി സേവയെ യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ. സ്വച്ഛതാ ഹി സേവാ പ്രചാരണത്തിന്റെ 9ാം പതിപ്പിലേക്ക് രാജ്യം കടക്കുമ്പോൾ ശുചിത്വമുള്ളതും ആരോഗ്യകരവുമായ ഭാരതത്തിനായുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിക്കുകയാണെന്ന് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന ഉത്തർപ്രദേശ് മാധ്യമ പര്യടനത്തിന് തുടക്കമായി. വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലെ 11 മാധ്യമ പ്രവർത്തകരാണ് ഈ മാസം 12 വരെ നടക്കുന്ന പര്യടനത്തിൽ പങ്കെടുക്കുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കാർഷിക വിദഗ്ധൻ പത്മശ്രീ രാംശരൺ വർമ്മ എന്നിവരുമായി മാധ്യമ പ്രവർത്തകർ കൂടിക്കാഴ്ച നടത്തിയേക്കും. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമം നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി VE അബ്ദുൽ ഗഫൂർ നാളെ മലപ്പുറത്ത് നിർവഹിക്കും. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ വിവിധ പുനരധിവാസ സേവനങ്ങൾ ഒരേ കുടക്കീഴിൽ ലഭ്യമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള സമഗ്ര പുനരധിവാസ സംരംഭം എന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. തൃശൂർ കയ്പമംഗലം ദേശീയപാതയിലെ അപകടത്തിന്റെ കാരണം വിശദമായി പരിശോധിക്കുമെന്ന് തമിഴ്നാട് വിനോദസഞ്ചാര മന്ത്രി എസ് രാജേഷ് കുമാർ. കേരള സർക്കാർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ തമിഴ്നാടിന് കൈമാറി. കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം പരിഗണനയിലാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
2: ഗവൺമെന്റ് ഇടപെട്ട് ഇവിടെ എല്ലാം പോസ്റ്റ്മോർട്ടം എല്ലാം ചെയ്തിട്ട് പാടി അവിടെ വന്നത് അത് തമിഴ്നാട് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. ഇനി അതിന് അനുസരിച്ച് അവർ എന്താ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്, അന്റെ ഫാമിലിക്ക് എന്താ ചെയ്യുന്ന വെച്ച് അത് അസംബ്ലിയിൽ നാളെ അസംബ്ലി ഉണ്ട്, അത് പരിഹരിക്കും.
0: ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു 8 പേരുടെ മരണത്തിനിടയാക്കിയ അപകടം. തമിഴ്നാട് ദിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. കയ്പമംഗലം വാഹനാപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയപാത അതോറിറ്റി പ്രോജക്ട് ഡയറക്ടറും തൃശൂർ RTOയും 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം V. Geetha ആവശ്യപ്പെട്ടു. ചരക്ക് ലോറികളുടെ അനധികൃത പാർക്കിംഗും കൃത്യമായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതുമാണ് അപകട കാരണമെന്ന ആരോപണം പ്രത്യേകം അന്വേഷിക്കണം. വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കയ്പമംഗലം അപകടത്തിന്റെ നടുക്കം മാറും മുമ്പേ തൃശൂരിൽ വീണ്ടും അപകടം. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിച്ച് ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. ചാവക്കാട് സ്വദേശികളായ മുനീർ, ഭാര്യ സഫ്ന, മകൻ യമിൽ ഐബക് എന്നിവരാണ് മരിച്ചത്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് റെങ്കിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ. 3ാം തവണയാണ് ഇന്ത്യൻ സഖ്യം ഫൈനലിലെത്തുന്നത്. സെമി ഫൈനലിൽ ഇവർ മലേഷ്യയെ പരാജയപ്പെടുത്തി. ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന ഫൈനലിൽ ഇന്ത്യൻ സഖ്യം ചൈനയെ നേരിടും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ പരിപാടി അവസാനിക്കില്ലെന്നും ഘട്ടംഘട്ടമായി തുടരുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കോഴിക്കോട് ഓപ്പറേഷൻ തൂഫാൻ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ കൊച്ചി സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ മെഗാ മാരത്തോൺ ഇന്ന് വൈകിട്ട് 4 ഈസ് ടു സ്പോർട്സ് നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശവുമായാണ് മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. ജനപ്രതിനിധികളും സിനിമാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പോലീസ് ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുക്കും. കഴുകന്മാരെ കുറിച്ചുള്ള അന്താരാഷ്ട്ര അവബോധ ദിനത്തിന്റെ ഭാഗമായി ഹരിയാനയിലെ പഞ്ച്കുലയിൽ ദേശീയതല ശില്പശാല സംഘടിപ്പിച്ചു. പ്രതിസന്ധിയിൽ നിന്ന് വീണ്ടെടുപ്പ്

0: ിലേക്ക് ഇന്ത്യയിലെ കഴുകന്മാരുടെ സംരക്ഷണം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച ശില്പശാല കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് ഉദ്ഘാടനം ചെയ്തു. ബീഹാർ, കിഴക്കൻ രാജസ്ഥാൻ, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ജമ്മു കാശ്മീർ, പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിലും ശക്തമായ ഇടിമിന്നലിലും കാറ്റിനും സാധ്യതയുണ്ട്. തമിഴ്നാട്, കാരക്കൽ, മേഘാലയ എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥ അനുഭവപ്പെടും. ചൈനയിലെ ജിയാങ്സി പ്രവിശ്യയിലുണ്ടായ മണ്ണിടിച്ചിൽ 2 മരണം, 10 പേരെ കാണാതായി. ദിവസങ്ങളായി പെയ്ത കനത്ത മഴയാണ് ദുരന്തത്തിന് കാരണമായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 4 ദിവസത്തെ വടക്കു കിഴക്കൻ സംസ്ഥാന സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തിന്റെ പ്രതിരോധ ഉൽപാദനം 2 ലക്ഷം കോടി രൂപ കടന്ന് എക്കാലത്തെയും ഉയർന്ന നിലയിലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ കയറ്റുമതി 40,000 കോടി രൂപ കവിഞ്ഞെന്നും പ്രധാനമന്ത്രി. പ്രഥമ ഐബ്രിക്സ് ഉച്ചകോടിക്കൊരുങ്ങി രാജ്യം. ഈ മാസം 12-13 തീയതികളിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 500-ലധികം വൻകിട നിക്ഷേപകർ പങ്കെടുക്കും. തൃശൂർ കയ്പമംഗലം അപകടത്തെക്കുറിച്ച്.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. Let's celebrate pregnancy with Kinder Hospitals.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

അറിവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: പെണ്ണിന്റെയും ചെറുക്കൻ്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
4: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
3: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
4: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
3: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
4: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
3: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
4: നസീം സിഗ്നേച്ചർ,
3: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമൂട്, കൊല്ലം.

മരത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. Let's celebrate pregnancy with Kinder Hospitals.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ஜோல்.
1: ரேடியோ சாந்தனம் 90.4 FM. ஸ்டே டியூன்.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: Wake up with Rhythm of Success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned. പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
1: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ. ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ. സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
1: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

സ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
6: റേഡിയോ സ്വാന്തനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും വിനീത നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. നമ്മുടെ ഭരണഘടനയുടെ 4-ാം ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന മാർഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ പ്രതിപാദ്യം. ഇന്ത്യൻ ഭരണഘടന ഭരണകൂടത്തിന് നൽകുന്ന ഉപദേശങ്ങളാണ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നറിയപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തിനെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുവാനുള്ള നിയമനിർദ്ദേശങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഭരണഘടനയിലൂടെ ഭരണഘടനാ ശില്പികൾ സ്വപ്നം കണ്ട ക്ഷേമരാഷ്ട്രം എന്ന ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള സ്വപ്നങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നും ആലങ്കാരികമായി പറയാറുണ്ട്. പൊതുജന ആരോഗ്യം, പൊതുവിഭവങ്ങളുടെ സമത്വപൂർണമായ വിതരണം, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ സമത്വം

ഒക്കെയും ഉറപ്പുവരുത്തുന്ന നിയമനിർമ്മാണത്തിനും നയരൂപീകരണത്തിനുമുള്ള ആശയങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ അടങ്ങിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള 17 അനുച്ഛേദങ്ങളിലായാണ് ഈ ആശയങ്ങൾ ചേർത്തിരിക്കുന്നത്. 1945 നിലവിൽ വന്ന തേജ് ബഹാദൂർ സാപ്രു കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുന്നതിന് ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് ഇതൊക്കെയും. ഇതിനായി ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും ഭരണകൂടം പാലിക്കേണ്ട നിർദ്ദേശങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഗാന്ധിയൻ ആശയങ്ങളും സോഷ്യലിസ്റ്റ് നവലിബറൽ ഇന്റലക്ച്വൽ തത്വങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹം അല്ല എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 37. ന്യായവാദത്തിന് അർഹമല്ല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നില്ല എന്ന പരാതിയുമായോ നടപ്പിലാക്കണമെന്ന ആവശ്യമായോ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ അവകാശമില്ല എന്നുള്ളതാണ്. കാരണം ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസികൾ നിർദ്ദേശങ്ങളായാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വ്യവഹാരങ്ങൾക്ക് വിധേയമല്ല എന്നാണ് ഇതിന്റെ അർത്ഥം. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് ഈ ആശയം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ആദ്യമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാജ്യം അയർലൻഡല്ല, സ്പെയിനാണ്. നിർദ്ദേശക തത്വങ്ങളെയും അവകാശങ്ങളെയും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് പ്രസിദ്ധ അമേരിക്കൻ ചരിത്രകാരനായ ഗ്രാനുവില്ലെ ഓസ്റ്റിനാണ്. മാർഗനിർദ്ദേശക തത്വങ്ങളിലെ സുപ്രധാന വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആർട്ടിക്കിൾ 38 പറയുന്നത് രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ നീതിയിലൂടെ ഒരു സാമൂഹ്യ ക്രമം ഉറപ്പാക്കിക്കൊണ്ട് ജനങ്ങളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുക, വരുമാനത്തിലെ അസമത്വം കുറയ്ക്കുക എന്നാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം, ഓർഡിനൻസുകൾ എന്നിവ കോടതിയിൽ ചോദ്യം ചെയ്യാനാകില്ല എന്നും ആർട്ടിക്കിൾ 38 നിർദ്ദേശമുണ്ട്. ആർട്ടിക്കിൾ 39 രാഷ്ട്രം അനുവർത്തിക്കേണ്ട ചില നയതത്വങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. തുല്യനീതി, പാവപ്പെട്ടവർക്ക് നിയമ സൗജന്യ നിയമസഹായം എന്നിവ ആർട്ടിക്കിൾ 39A നിർദ്ദേശിച്ചിരിക്കുന്നത്. 1976 42 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് അനുച്ഛേദം 39A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ടവർക്ക് നിയമസഹായം നൽകാനായി 1955 രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി. ആർട്ടിക്കിൾ 39 അനുശാസിക്കുന്നത് തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്നതാണ്. അതേപോലെ ബാലവേല നിരോധിക്കുന്ന ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986 കുട്ടികൾക്ക് നേരെയുണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുന്ന പോക്സോ നിയമവും നിർമ്മിച്ചതിന് പിന്നിലുള്ള പ്രേരക ശക്തിയും ആർട്ടിക്കിൾ 39 നിസ്സംശയം നമ്മൾക്ക് പറയാൻ കഴിയും. ആർട്ടിക്കിൾ 40 പറയുന്നത് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ചാണ്. ആർട്ടിക്കിൾ 40 ഒരു ഗാന്ധിയൻ ആശയമായാണ് അറിയപ്പെടുന്നത്. സ്വയം പര്യാപ്തതയുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഒരു റിപ്പബ്ലിക് ആവണം ഓരോ പഞ്ചായത്തും എന്ന ഗാന്ധിയുടെ ഗ്രാമസ്വരാജ് എന്ന ആശയമാണ് ആർട്ടിക്കിൾ 40 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 41 അനുശാസിക്കുന്നത് തൊഴിലില്ലായ്മ, വാർദ്ധക്യം, രോഗം, അംഗവൈകല്യം എന്നീ അവസ്ഥകളിൽ ജോലിക്കും വിദ്യാഭ്യാസത്തിനും പൊതുസഹായത്തിനുമുള്ള അവകാശങ്ങൾ പൗരന്മാർക്ക് ഉറപ്പു നൽകണം എന്നതാണ്. പലതരത്തിലുള്ള അവശതകൾ അനുഭവിക്കുന്ന പൗരന്മാർക്ക് നൽകുന്ന സാമൂഹിക ക്ഷേമ പെൻഷനുകളും അംഗവൈകല്യമുള്ളവർക്ക് നൽകുന്ന തൊഴിൽ സംവരണവും മറ്റും ഈ ആർട്ടിക്കിളിനെ അനുബന്ധിച്ച് ഉണ്ടായ നിയമനിർമ്മാണങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആർട്ടിക്കിൾ 42 അനുശാസിക്കുന്നത് ന്യായമായതും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങൾ ഉറപ്പാക്കുക.
പ്രസവാനുകൂല്യം, ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ്, പ്രസവാനുകൂല്യം നൽകുന്ന വ്യവസ്ഥ നടപ്പിലാക്കണമെന്ന നിർദ്ദേശവും ആർട്ടിക്കിൾ 42 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തൊഴിലാളികളുടെ ജീവിത വരുമാനത്തെ സംബന്ധിച്ച്, അതായത് തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ കൂലി ഉറപ്പുവരുത്തുക, കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നീ തത്വങ്ങളും ആർട്ടിക്കിൾ 43 ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. ആർട്ടിക്കിൾ 43A വളരെ ഉദാത്തമായ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ്, അതായത് വ്യവസായ ശാലകളുടെ മാനേജ്മെന്റിൽ നടത്തിപ്പിൽ തൊഴിലാളികൾക്ക് പങ്കാളിത്തം ഉറപ്പാക്കണം എന്ന ആശയം ഉൾപ്പെടുത്തിയിരിക്കുന്നു. 1976 42 ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ 43A. ആർട്ടിക്കിൾ 43B അനുശാസിക്കുന്നത് സഹകരണ സംഘങ്ങളുടെ ഉന്നമനമാണ്. ഇവയുടെ രൂപീകരണം, ജനാധിപത്യ ഭരണക്രമത്തിലുള്ള നടത്തിപ്പ്, പ്രൊഫഷണലായുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, സ്വയം ഭരണ അവകാശം ഉറപ്പുവരുത്തുക, ഇങ്ങനെ സഹകരണ സംഘങ്ങളുടെ ഉന്നമനം ഉറപ്പുവരുത്താൻ സ്റ്റേറ്റ് ശ്രദ്ധിക്കണം എന്ന നിർദ്ദേശമാണ് ആർട്ടിക്കിൾ 43B നൽകിയിരിക്കുന്നത്. 2011 97 ഭരണഘടന ഭേദഗതിയിലൂടെയാണ് സഹകരണ സംഘങ്ങളെ സംബന്ധിച്ച ഈ ആശയം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 44 ആവശ്യപ്പെടുന്നത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കണം എന്നതാണ്. അതായത് എല്ലാ പൗരന്മാർക്കും അവരുടെ മതം പരിഗണിക്കാതെ തുല്യമായി ബാധകമാകുന്ന പൗരന്മാരുടെ വ്യക്തി നിയമങ്ങൾ രൂപീകരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള ഭരണഘടനയിലെ നിർദ്ദേശമാണ് ഏകീകൃത സിവിൽ കോഡ്. എന്നാൽ പല സമുദായങ്ങളുടെയും വ്യക്തി നിയമങ്ങൾ അവരുടെ മതഗ്രന്ഥങ്ങളാൽ ഇന്ന് നിയന്ത്രിക്കപ്പെടുന്നു. ഇത് അവസാനിപ്പിച്ച് രാജ്യത്തിന് തുല്യമായി ബാധകമായ ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണം എന്നതാണ് ആർട്ടിക്കിൾ 44 ആശയം. ആർട്ടിക്കിൾ 45 നിർദ്ദേശിക്കുന്നത് 6 താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ താല്പര്യങ്ങൾ സംരക്ഷിക്കണം എന്നാവശ്യപ്പെടുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 46. ആർട്ടിക്കിൾ 47 ഉപദേശിക്കുന്നത് പൊതുജനങ്ങളുടെ ആരോഗ്യ പുരോഗതി, പോഷക നിലവാരം, ജീവിത നിലവാരം എന്നിവ മെച്ചപ്പെടുത്തുന്നതിൽ രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ചാണ്. ലഹരി വസ്തുക്കളുടെ നിരോധനം, മദ്യ നിരോധനം ഒക്കെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആർട്ടിക്കിൾ 47. കൃഷി മൃഗസംരക്ഷണം, അതേപോലെ ഗോവധ നിരോധനം നടപ്പിലാക്കണമെന്ന് നിർദ്ദേശിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 48. 48A അനുശാസിക്കുന്നത് വനം വന്യജീവി സംരക്ഷണവും പ്രകൃതിയുടെ ഉന്നമനത്തിനുള്ള സംരക്ഷണ നിയമങ്ങളും രൂപീകരിച്ച് നടപ്പിലാക്കണമെന്ന നിർദ്ദേശമാണ്. 1976 42 ഭേദഗതി പ്രകാരമാണ് 48A ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ആർട്ടിക്കിൾ 49 അനുശാസിക്കുന്നത് ദേശീയ പ്രാധാന്യമുള്ള വസ്തുക്കളുടെയും സ്ഥലങ്ങളുടെയും ചരിത്ര സ്മാരകങ്ങളുടെയും സംരക്ഷണമാണ്. നീതിന്യായ വിഭാഗത്തെ, ജുഡീഷ്യറിയെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന്, എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 50. ആർട്ടിക്കിൾ 51 അനുശാസിക്കുന്നത് അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും സുരക്ഷയുടെയും ഉന്നമനം നമ്മുടെ രാഷ്ട്രത്തിന്റെയും ലക്ഷ്യം ആയിരിക്കണം എന്നതാണ്. മാർഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പലതരം വിശേഷണങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ബാങ്കിന്റെ സൗകര്യാർത്ഥം നൽകാവുന്ന ഒരു ചെക്കാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് ഭരണഘടനാ വിദഗ്ധനും ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗവുമായ KT ഷാ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. അതായത് നമ്മുടെ ഭരണകൂടത്തിന് സൗകര്യപൂർവം ഉപയോഗപ്പെടുത്താവുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ തത്വങ്ങളെല്ലാം മുഴുവനായി നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ രാജ്യം ഭൂമിയിലെ സ്വർഗമായി മാറും എന്നാണ് പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് MC ചാഗ്ല അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വ്യത്യാസമാണ് മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ.
നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യും.

0: ഭരണകൂടത്തെ നിർദ്ദേശിക്കുന്നതിനാൽ പോസിറ്റീവ് റൈറ്റ്സ് എന്നറിയപ്പെടുന്നു. എന്നാൽ മൗലിക അവകാശങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഭരണകൂടത്തെ വിലക്കുന്നതിനാൽ നെഗറ്റീവ് റൈറ്റ്സ് എന്നറിയപ്പെടുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൗലിക അവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണ്, നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. മൗലിക അവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യം സ്ഥാപിച്ചെടുക്കാൻ ലക്ഷ്യമിടുന്നു. നിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യം സ്ഥാപിക്കാൻ ലക്ഷ്യപ്പെടുന്നു. മൗലിക അവകാശങ്ങൾക്ക് നിയമപരമായ സാങ്കത്യമുണ്ട്. നിർദ്ദേശക തത്വങ്ങൾക്ക് ധാർമ്മികവും രാഷ്ട്രീയവുമായ സാങ്കത്യമാണുള്ളത്. മൗലികാവകാശങ്ങൾ വ്യക്തികളുടെ ക്ഷേമത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾ സമൂഹത്തിന്റെ ക്ഷേമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. മൗലികാവകാശങ്ങൾ നിയമനിർമ്മാണത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ സ്വയമേവ നടപ്പിലാവുന്നു. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ പ്രത്യേക നിയമ നിർമ്മാണം ആവശ്യമാണ്. മാർഗ നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചുള്ള സംക്ഷിപ്ത വിവരണം ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത

കളക്ടീവ് ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം. കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 96

0: 4579619 618 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുളും.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
2: അഞ്ചുകല്ലുമൂട്, കൊല്ലം.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറിൽ പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഓണസദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും. സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങൂ, നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ, നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതു മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി EMI, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങൂ, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
5: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: സദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും. സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും, നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ, നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി EMI, 0 ഡൗൺ പേയ്മെന്റ് ഓഫറുകളും ഈ ഓണത്തിന് ഇഷ്ടമുള്ള

ബെസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: ബാബൂസ് ജസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ജസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279836.
1: ആറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി,

0: പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ ഹൈസ്കൂൾ.

0: ജംഗ്ഷൻ കൊല്ലം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഹലോ, ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. 72nd ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മലയാള സിനിമ നിരവധി പ്രധാന ബഹുമതികൾ നേടി. അതിൽ ഭ്രമയുഗത്തിലെ അഭിനയത്തിന് മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരം നേടി. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചലച്ചിത്രം. ഷഹിന ജലാൽ ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രാഹകനുള്ള അവാർഡ് നേടി. AR എന്ന സിനിമയിലെ ഗാനത്തിന് വൈക്കം വിജയലക്ഷ്മി മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് നേടി. എല്ലാ അവാർഡ് ജേതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയുടെ അഭിനന്ദനങ്ങൾ. മനസ വാച കർമ്മണ 1979 പുറത്തിറങ്ങിയ മലയാള നാടക ചലച്ചിത്രമായ മനസ വാച കർമ്മണയുടെ സംഭാഷണം ഏകലവ്യനും എ ഷെരീഫും ചേർന്നായിരുന്നു. IV ശശിയുടെ സംവിധാനം. ജയഭാരതി, സുകുമാരൻ, കുതിരവട്ടം പപ്പു, സീമ, MG സോമൻ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത്. ബിച്ചു തിരുമലയുടെ ഗാനങ്ങൾക്ക് AT ഉമ്മർ ഈണമിട്ടു. അന്തരിച്ച അതുല്യ ഗായിക ജാനകിയമ്മയുടെ മനോഹരമായ ആലാപനം.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: വാത്സല്യം ലോഹിതദാസിന്റെ രചനയിൽ കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, സിദ്ദിഖ്, ഗീത, ഇളവരശി, സുനിത എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 1993 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് വാത്സല്യം. ഈ ചിത്രത്തിലെ അഭിനയത്തിന് ആ വർഷത്തെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിച്ചു. മേലേടത്ത് രാഘവൻ നായർ എന്ന കഥാപാത്രം അത്ര മികവുറ്റതായിരുന്നു. കൂടാതെ മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള ഫിലിംഫെയർ അവാർഡ് ഈ ചിത്രം നേടി. കൈതപ്രം തിരുമേനിയുടെ മനോഹരമായ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ മികച്ച ഈണം, ദാസേട്ടന്റെ ആലാപനം, ചാരികേശി രാഗത്തിലുള്ള ആ ഗാനത്തിലേക്ക്.

0: വൈ വൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.
1: ഗാനവീഥി തുടരുന്നു. കഭി കഭി 1976 പമേല ചോപ്ര എഴുതി യാഷ് ചോപ്ര സംവിധാനം ചെയ്ത് നിർമ്മിച്ച ഹിന്ദി സംഗീത റൊമാൻറിക് ഡ്രാമ ചിത്രമാണ് കഭി കഭി. ഈ ചിത്രത്തിൽ വഹീദ റഹ്മാൻ, ശശി കപൂർ, അമിതാഭ് ബച്ചൻ, രാഖി, ഋഷി കപൂർ, നീതു സിംഗ് എന്നിവർ അഭിനയിച്ചു. ഈ ചിത്രം ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 8-ാമത്തെ ഹിന്ദി ചിത്രമായി മാറി. 24-ാമത് ഫിലിംഫെയർ അവാർഡുകളിൽ കഭി കഭിക്ക് മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച നടൻ, മികച്ച നടി, മികച്ച സഹനടൻ, മികച്ച സഹനടി എന്നിവയുൾപ്പെടെ 13 മുൻനിര നോമിനേഷനുകൾ ലഭിച്ചു. മികച്ച സംഭാഷണം, മികച്ച സംഗീത സംവിധായകൻ, മികച്ച ഗാനരചയിതാവ്, മികച്ച പിന്നണി ഗായകൻ എന്നീ 4 അവാർഡുകളും നേടി. സാഹിർ ലുധിയാൻവി എന്ന കവിയുടെ തൂലികയിൽ പിറന്ന കഭി കഭി മേരെ ദിൽമേം എന്ന ഐക്കോണിക് റൊമാൻറിക് ഗാനം ആഴമേറിയതും ശാശ്വതവുമായ പ്രണയത്തെയും വിധിയെയും പര്യവേഷണം ചെയ്യുന്നു. തന്റെ പ്രിയപ്പെട്ടവൾ തനിക്ക് വേണ്ടി പ്രത്യേകം സൃഷ്ടിക്കപ്പെട്ടതാണെന്നും അവർക്ക് എന്നേക്കുമായി ഒരുമിച്ചായിരിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് അയക്കപ്പെട്ടതാണെന്നും കവിയുടെ അഗാധമായ വികാരം ഇത് പ്രകടിപ്പിക്കുന്നു. ഖയാം കമ്പോസ് ചെയ്ത് പ്രശസ്ത ഗായകരായ മുകേഷും ലതാജിയും ചേർന്ന് ആലപിച്ച ആ യുഗ്മ ഗാനത്തിലേക്ക്.

Feel the music with Radio Santhvanam 90.4 FM. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥി. ശംഖുപുഷ്പം, വിജയന്റെ കഥയ്ക്ക് സുരാസുവിന്റെ തിരക്കഥ. സംഭാഷണം എഴുതി സംവിധാനം ചെയ്തത് ബേബി. 1977 റിലീസായി. സോമൻ, വിതുബാല, സുകുമാരി, പ്രേമ തുടങ്ങിയവർ പ്രധാന വേഷമിട്ടു. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം ബേബി സുമതി നേടി. അന്തരിച്ച പ്രശസ്ത നടൻ സുകുമാരനെ മലയാള ചലച്ചിത്ര മേഖലയിലേക്ക് പരിചയപ്പെടുത്തിയ ചിത്രമായിരുന്നു ശംഖുപുഷ്പം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ മാസ്റ്ററുടെ സംഗീതം. പന്തുവരാളി, ആഭോഗി, തോടി, രഞ്ജിനി എന്നീ രാഗങ്ങൾ ചേർന്ന ഒരു രാഗമാലികയാണ് ഈ ഗാനം. വാണിജ്യറാമായിരുന്നു ഈ മനോഹര ഗാനം ആലപിച്ചത്.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗാനവീഥിയിലെ അവസാന ഗാനത്തിലേക്ക്. സ്ഫടികം 1995 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ കഥയും സംവിധാനവും ഭദ്രനായിരുന്നു. ഈ ചിത്രത്തിൽ ആടുതോമ എന്ന നായക കഥാപാത്രമായി അഭിനയിച്ചത് മോഹൻലാലായിരുന്നു. ഈ ചിത്രത്തിലൂടെ ജോർജ് വില്ലനായി അരങ്ങേറ്റം കുറിച്ചു. ഈ കഥാപാത്രത്തിന്റെ വിജയത്തെ തുടർന്ന് ജോർജ് പിന്നീട് സ്ഫടികം ജോർജ് എന്നറിയപ്പെടാൻ തുടങ്ങി. തിലകൻ, രാജൻ പി ദേവ്, ഇന്ദ്രൻസ്, ഉർവശി, ചിപ്പി, KP ശ്രീലളിത, സിൽക്ക് സ്മിത എന്നിങ്ങനെ പ്രഗത്ഭരായ താരനിര തന്നെ ചിത്രത്തിലുണ്ടായിരുന്നു. 2007 ഡി സുന്ദർ ഈ ചിത്രം വീരാപ്പു എന്ന പേരിൽ തമിഴിൽ പുനർനിർമ്മിക്കുകയുണ്ടായി. മോഹൻലാലിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. കൂടാതെ മികച്ച മലയാള ചിത്രം, മികച്ച സംവിധായകൻ ഭദ്രൻ, മികച്ച നടൻ മോഹൻലാൽ എന്നീ ഫിലിംഫെയർ അവാർഡും നേടി. പി ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾ, SP വെങ്കടേഷിന്റെ ഈണം, MG ശ്രീകുമാറിന്റെ ആലാപനം, കല്യാണി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ആ ഗാനത്തിലേക്ക്.

ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനവീഥി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺഡ് ടു റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥി. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: Wake up with the rhythm of success. Your dream, your moment, your station, Radio Santhunam 90.4 FM. Stay tuned.
2: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763206.
4: നീ അറിഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
5: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really, we can grow together.
5: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
7: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
5: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
7: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
6: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
8: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
9: ഓഗസ്റ്റ് 1 മുതൽ

0: 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 6, ഭാരതത്തിൽ ആദ്യത്തെ അച്ചടിയന്ത്രം സ്ഥാപിച്ചതും തെലുങ്കാനയിൽ ആദ്യത്തെ മെഗാ ഫുഡ് പാർക്ക് ഉദ്ഘാടനം ചെയ്തതും അമേരിക്കയിൽ വനിതകൾക്ക് വോട്ടവകാശം നൽകി തുടങ്ങിയതുമൊക്കെ ഒരു സെപ്റ്റംബർ 6-നായിരുന്നു. സെപ്റ്റംബർ 6-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് സെപ്റ്റംബർ 6, ഭാരതത്തിലെ ആദ്യത്തെ അച്ചടിയന്ത്രം ഗോവയിൽ സ്ഥാപിച്ചത് 1556 സെപ്റ്റംബർ 6-നായിരുന്നു. പോർച്ചുഗലിലെ രാജാവാണ് ഇത് സ്ഥാപിച്ചത്. 1939 രണ്ടാം ലോക മഹായുദ്ധ സമയം. സെപ്റ്റംബർ ഇന്നേ ദിവസമായിരുന്നു ദക്ഷിണാഫ്രിക്ക, കാനഡ എന്നീ രാജ്യങ്ങൾ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. ബ്രിട്ടീഷ് കോളനിയായിരുന്ന സ്വാസിലാൻഡിന് സ്വാതന്ത്ര്യം ലഭിച്ചത് 1968 സെപ്റ്റംബർ 6-നായിരുന്നു. മുൻ കേന്ദ്ര ഭക്ഷ്യസംസ്കരണ വ്യവസായ മന്ത്രി ഹർസിമ്രത് കൗർ ബാദൽ തെലുങ്കാനയിലെ ആദ്യത്തെ മെഗാ ഫുഡ് പാർക്ക് ഉദ്ഘാടനം ചെയ്തത് 2019 സെപ്റ്റംബർ 6-നായിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ വനിതകൾക്ക് വോട്ടവകാശം നൽകി തുടങ്ങിയത് 1870 സെപ്റ്റംബർ 6-നായിരുന്നു. ലൂയിസ് ആൻ സ്വാൻ ആയിരുന്നു വോട്ട് ചെയ്ത പ്രഥമ വനിത. സെപ്റ്റംബർ 6-നായിരുന്നു ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് പിഗ്ലി വിഗ്ലി മെഫിസ് അമേരിക്കയിലെ ടെന്നസിയിൽ തുറന്നത്.
3: 90.4 FM അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
4: ബൈ ബൈ, കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പൂത്ത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഭാഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

0: नमः। हरि ओम।
1: क्षिप्रं भवति धर्मात्मा शश्वच्छान्तिं निगच्छति कौन्तेय प्रतिजानीहि न मे भक्तः प्रणश्यति। ഭഗവാന് വലിയ കൺസിഡറേഷൻ ഉണ്ട്. ഒരു ഡോക്ടർ രോഗികളെ പരിഗണിക്കുക, അഡ്രസ് ചെയ്യുക, അരോഗദൃഢഗാത്രരെ എന്തിനാ ശ്രദ്ധിക്കണം ചോദിക്കുക. അപ്പൊ ഭഗവാന്റെ കൺസേൺ ആരോടായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. പ്രഹ്ലാദന്റെ ഒരു പ്രാർത്ഥനയുണ്ട് നരസിംഹപ്രഭുവിനോട്, അങ്ങ് എന്റെ ഒന്നും കാര്യം നോക്കിയിട്ട് സമയം കളയണ്ടെന്ന്, കാരണം ഞാനൊക്കെ ഈ വഴിയിൽ എത്തിപ്പെട്ടു. അങ്ങയുടെ കരുണ മുഴുവൻ ആരോട് വേണം? ഈ വഴിയുടെ അനുഗ്രഹം നേടാത്ത, നിർവൃതി നുകരാത്തവരോടാവട്ടെ അങ്ങയുടെ പരിഗണന. എനിക്ക് മനസ്സിലായി, ഞാൻ ഇനി വഴി തെറ്റിപ്പോകില്ല. ഇങ്ങനെ ഭഗവാൻ ഒരു നിമിഷം മതി എന്ന് പറയാ. എത്ര കൊടും പാപിയായാലും ശരി, ഏത് പാപിയിലും അന്തര്യാമിയായിട്ടിരിക്കുന്ന ഭഗവാനാണേ, അത് തെളിയാൻ എത്ര സമയം വേണം? ഈ കഥ പലരുടെയും കാര്യത്തിൽ പറയാറുണ്ട്, കൃത്യമായിട്ട് ആരുടെ കാര്യത്തിലാണെന്ന് അറിയില്ല. വിവാഹം കഴിച്ചു, എന്നിട്ട് ഭാര്യയോട് വല്ലാത്ത ആസക്തി, ഭാര്യയ്ക്ക് തന്നെ ഇതൊരു ബുദ്ധിമുട്ടായി തുടങ്ങിയെന്ന്. അങ്ങനെ ഒരു മഴക്കാലത്ത് ഇദ്ദേഹം പുറത്തു പോയ സമയത്ത് ഭാര്യയ്ക്ക് അടിയന്തിരമായിട്ട് വീട്ടിൽ പോവേണ്ടി വന്നു. അങ്ങനെ ഭാര്യ വീട്ടിൽ പോയി, അയൽപക്കത്തൊക്കെ പറഞ്ഞു വെച്ചിട്ടാണ് പോയത്. ഇദ്ദേഹം തിരിച്ചു വന്ന് നോക്കിയപ്പോ ഭാര്യയെ കാണാനില്ല. അയൽപക്കത്ത് അന്വേഷിച്ച് പറഞ്ഞു, ഇങ്ങനെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്, നാളെ തന്നെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന് പക്ഷേ സ്വസ്ഥതയില്ല. അന്നാണെങ്കിലോ കോരി ചൊരിയാണ്, പേമാരി തുള്ളിക്കൊരു കുടം. പക്ഷെ ഇദ്ദേഹം പാതി രാത്രിക്ക് പുറപ്പെട്ടു. ഇത്രേ പുറപ്പെട്ട് ചെന്ന് നദിയാണെങ്കിൽ കരകവിഞ്ഞൊഴുക, ഭാര്യ വീട്ടിലേക്ക് പോകുമ്പോ ഒരു നദി കടക്കാനുണ്ട്, കരകവിഞ്ഞൊഴുക. ഒട്ടുക്കം ഒരു മരത്തടി ഒഴുകി വരുന്നത് കണ്ടു, അതിൽ കയറി പിടിച്ച് സംഭവം മറുവശത്തേക്ക് നീന്തി കയറി, എന്നിട്ട് ആ മരത്തടിയെ

അടുത്ത് കരയിലിട്ടു ഉത്രേ. എന്നിട്ട് ചെന്നു. ഭാര്യ വീട്ടിൽ ചെന്നപ്പോ അവരൊക്കെ സുഖമായിട്ട് ഉറങ്ങല്ലേ. ഭാര്യ ഒന്നാം നിലയിലാണ്, ഗ്രൗണ്ട് ഫ്ലോറിലല്ല. അപ്പൊ അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്നപ്പോഴാണ് ഇവള് തിരക്കേടില്ലല്ലോ, എന്താ കാര്യം, ഒരു കയറ് താഴെ കിട്ടിയിരിക്കണു. അപ്പൊ ഞാൻ എത്തുന്നുള്ളത് മുൻകൂട്ടി കണ്ടിട്ടാവണം ആ കയറി പിടിച്ചു കയറി ഇത്രേ. എന്നിട്ട് കഥകില് തട്ടി. ഭാര്യ വാതില് തുറന്നു, എന്റെ മനുഷ്യനെ എങ്ങനെയാ ഈ പാതിരാത്രിക്ക് ഈ കോട്ടും മഴയത്ത് എത്തിപ്പെട്ടത് എന്ന് ചോദിച്ചു. എങ്ങനെ ഇവിടെ കയറി? അതാദ്യം പറയൂ. പറഞ്ഞു കയറിട്ട് വെച്ചില്ലേ. കയറോ? കയറ് പോയി നോക്കുമ്പോ എന്താ സ്ഥിതി? നല്ലൊരു പെരുമ്പാമ്പ്. ഒടുക്ക ഇവരുടെ കൗതുകം കൊണ്ട് ഈ മരത്തടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ തോന്നി ഇത്രേ. പോയി നോക്കിയപ്പോ അത് ഒരു ശവശരീരമായിരുന്നു. ഈ അമ്മ പറഞ്ഞു, കഷ്ടം എന്നോട് ഈ മലീമസമായ മജ്ജയും അസ്ഥിയും മാംസവും ഒക്കെ നിറഞ്ഞ ശരീരത്തോട് തോന്നുന്ന ഈ ഒരു ആരാധന ശ്രീരാമചന്ദ്ര പ്രഭുവിനോടായിരുന്നെങ്കിൽ അപ്പ ഇറങ്ങിപ്പോയി. സമ്യക് വ്യവസ്ഥിതോ ഹി സഹ സാധുരേവ സമന്തവ്യ അല്ലേ. പെട്ടെന്ന് വിവേകം ഉദിച്ചു. താൻ എത്ര ഒരു അവിവേകിയായി പോയി എന്ന് വിവേകം ഉദിച്ചു എന്ന് പറയാം. സമ്യക് വ്യവസ്ഥിതോ ഹി സഹ ഒരു സംഭവ കഥയായിട്ട് സംഭുജ സദ്ഗുരു ബോധാന സ്വാമിജി പറഞ്ഞതാ. ഒരാള് കോട്ടും സൂട്ടൊക്കെ അണിഞ്ഞ് ഓഫീസിലേക്ക് പോവാൻ ഇറങ്ങിയതാ. ആ സമയത്ത് ഒരു ഭിക്ഷ യാചിച്ചു വന്ന ആള് വല്ലതും തരണം. ഇദ്ദേഹത്തിന് വലിയ വിദ്വേഷം തോന്നിയെന്നാ, കാരണം ഓഫീസിലേക്ക് ഒരുപാട് ജോലി ഉണ്ട് താനും. അപ്പൊ ഇറങ്ങാൻ പോകുമ്പോ വലിഞ്ഞു കയറി വന്നിരിക്കണു ആ പശുഗുണം എന്നുള്ള മട്ടില്. ഇവിടെ ഒന്നുമില്ല, കടന്നു പോ എന്ന് പറഞ്ഞു അത്രേ. അയാള് പോകുന്നതിന് മുമ്പേ ഒന്ന് ഇദ്ദേഹത്തെ ആപാദ ചൂടം നോക്കി. എന്നിട്ട് അയാൾ ഇറങ്ങിപ്പോയി. ഇദ്ദേഹം ഉടനെ അകത്ത് പോയി വസ്ത്രങ്ങളൊക്കെ മാറ്റി സാദാ വസ്ത്രം എടുത്തണിഞ്ഞ് ഒരു പോക്ക് പോയി. പിന്നെ അദ്ദേഹം വലിയ സന്യാസിയൊക്കെ ആയി. അത് സംഭവിച്ചതാത്രേ. അപ്പൊ ഇത് സ്വാമിജി പറഞ്ഞു തന്നത് വിദ്യാസ്മൃതി ലയത്തില് ഒരു കഥയായിട്ട് എഴുതിയിട്ടുണ്ട്. സാധുരേവ സമന്തവ്യ ഉത്സൃജ്യജ ബാഹ്യം ദുരാചാരതം അന്ത സമ്യക് വ്യവസായ സാമർഥ്യാത്. ആള് ബാഹ്യ വ്യാപാരങ്ങളിലൊക്കെയുള്ള വേണ്ടാദിനങ്ങളൊക്കെ മാറ്റി അന്തർമുഖിയായി അതിനെ കൺസിഡർ ചെയ്തോളണം. തുടർന്ന് ഭഗവാൻ പറയാണ്, ക്ഷിപ്രം ഭവതി ധർമാത്മാ. ഇപ്രകാരമുള്ള ഒരു ധർമാത്മാവ് പെട്ടെന്ന് തന്നെ കാലതാമസമില്ലാതെ തന്നെ ശശ്വശാന്തിം നികച്ഛതി. ജന്മജന്മാന്തരങ്ങളുടെ കർമ്മ വാസനകളൊക്കെ സ്വപ്ന സമാനം ഉണരുന്നതോടെ എങ്ങനെയാണോ സ്വപ്നം അപ്രസക്തമാകുന്നത് അതുപോലെ ഇദ്ദേഹത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവും. ശശ്വശാന്തിം നികച്ഛതി, അയാള് ശാശ്വതമായ ശാന്തിയെ പ്രാപിക്കുന്നു. ക്ഷിപ്രം ഭവതി ധർമാത്മാ ധർമ്മചിത്തഹായവ ശശ്വ നിത്യം ശാന്തിം ച ഉപശമം നികച്ഛതി. ശശ്വശാന്തി എന്ന് പറഞ്ഞാൽ നിത്യമായ ശാന്തിയെ അയാൾ നേടുന്നു. ശൃണോ പരമാർത്ഥം കൗന്ദേയ, ഇതാണ് കുന്തിപുത്ര പരമാർത്ഥം. അതുകൊണ്ട് ഭക്താനുകമ്പ പരവശതയാ കുപിതഃ ഇവ ഭഗവാൻ. ഇത്രയും പറഞ്ഞപ്പോഴേക്കും പാർത്ഥസാരഥിക്ക് ഭക്തന്മാരെ ചൊല്ലിയുള്ള അനുകമ്പ കൊണ്ട് കുറച്ചൊരു ഒരു കോപം വന്നു അത്രേ. ഒരു അനുഗ്രഹ ബുദ്ധി, ഭക്തന്മാരെ ആക്ഷേപിക്കുന്നവരെ കുറിച്ച്, ഭക്തന്മാരെ അവഗണിക്കുന്നവരെ കുറിച്ച്, ഭക്തന്മാരെ പരിഹസിക്കുന്നവരെ കുറിച്ച് ഭഗവാന് കോപം വന്നു. ഒരു ഭാഷ്യകാരൻ ചൂണ്ടിക്കാണിച്ചു തരികയാണ്, കുപിതഃ ഇവ ഭഗവാൻ ഭക്താനുകമ്പ പരവശതയാ. ഭക്തന്മാരോടുള്ള അനുകമ്പ കൊണ്ട് പരവശനായ ഭഗവാൻ കോപിഷ്ഠനായതുപോലെ കൗന്ദേയ, ഹേ കുന്തിപുത്ര, പ്രതിജാനീഹി കുപിതഹ ഇവ ഭഗവാൻ വിപ്രതിപന്നാനാം പുരസ്താദ് അപി ത്വം പ്രതിജാനീഹി സാവജ്ഞം സാഗർവം ച പ്രതിജ്ഞാം കുരു. ഈ ഭക്തന്മാരെ ആക്ഷേപിക്കുന്നവരുടെ മുന്നിൽ, ആധ്യാത്മിക പാതയെ അപഹസിക്കുന്നവരുടെ മുന്നിൽ ചെന്ന് നിന്ന്, നാൽ കവലകളിൽ ചെന്ന് നിന്ന്, ഹേ അർജുന പ്രതിജ്ഞാം കുരു, പ്രതിജ്ഞയെ ചെയ്യൂ, സകല പ്രതിപക്ഷത്തെയും ആക്ഷേപിക്കുമാറ് സാഗർവം സാഭിമാനം നീ പ്രതിജ്ഞ ചെയ്തോളൂ. എന്ത് പ്രതിജ്ഞ ചെയ്യേണ്ടത്? ന വാസുദേവ ഭക്താനാം അശുഭം വിദ്യതേ ക്വചിത്. വാസുദേവ ഭക്തന്മാർക്ക് ഒരു കാലത്തും

0: അനിഷ്ടം സംഭവിക്കില്ല, അശുഭം സംഭവിക്കില്ല. ഒരിക്കൽ അവർ വാസുദേവനിലേക്ക് ഉന്മുഖരായാൽ ബസ് അവർ രക്ഷപ്പെട്ടു. കൗന്ദേയ പ്രതിജ്ഞാനീഹി, പ്രതിജ്ഞ ചെയ്യുക അർജുന, നാൽക്കവലകളിൽ ചെന്ന് ഈ ഭക്തിമാർഗത്തെ ആധ്യാത്മികതയെ ആക്ഷേപിക്കുന്നവരോട് അപഹസിക്കുന്നവരോട് പറയൂ, വാസുദേവ ഭക്തന്മാർക്ക് ഒരിക്കലും അശുഭമുണ്ടാവില്ല. ഭഗവാനെ, ഓ അങ്ങേക്ക് പ്രതിജ്ഞ എടുത്തൂടെ. അർജുന, ഞാൻ പ്രതിജ്ഞ എടുത്താൽ ചിലപ്പോ പാലിക്കാൻ വിട്ടു. എന്റെ ഭക്തനെ മാറ്റി പറഞ്ഞ ഞാൻ മാറ്റി വെച്ചോളയും. കേട്ടില്ലേ, ഉദാഹരണമായിട്ട് ഞാൻ ആയുധം കൈകൊണ്ട് തൊടില്ല എന്ന് പ്രതിജ്ഞ ചെയ്തു വിചാരിക്കുക. എന്റെ ഭക്തൻ എന്നെ കൊണ്ട് ആയുധം എടുപ്പിക്കും എന്ന് പ്രതിജ്ഞ ചെയ്താൽ ഞാൻ ആരുടെ പ്രതിജ്ഞയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുക? ഭക്തന്റെ പ്രതിജ്ഞയ്ക്ക. എന്റെ പ്രതിജ്ഞ അവിടെ കട്ടെ എന്ന് വിചാരിക്കും. അതിനി അർജുനൻ കാണാൻ പോകുന്നുണ്ട്. എപ്പോഴാ സംഭവം? ഭഗവാൻ ആയുധമെടുക്കില്ല, സാരഥിയായി അർജുനന് സാരഥിയായി തേര് തെളിക്കുകയുള്ളൂ എന്നുള്ള വിവരം പരമഭക്ത ശിരോമണിയായ ഭീഷ്മർ അറിഞ്ഞപ്പോൾ ഭീഷ്മർ പറഞ്ഞു, അങ്ങനെയുള്ള ഭഗവാനെ കൊണ്ട് ഞാൻ ആയുധം എടുപ്പിക്കും. ദുര്യോധനൻ ചെന്ന് പിരികേറ്റിയ ഒരു നാളിൽ, അല്ലെങ്കിലും അങ്ങേക്ക് കൂറുമുഴുവൻ പാണ്ഡവരോടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷ്മർ ഒരുപാട് അപഹസിച്ചു. അങ്ങനെ ഒരു ദിവസം ഭീഷ്മർ പറഞ്ഞു, ദുര്യോധന കണ്ടോളൂ ഇന്ന് എന്റെ യുദ്ധം. അന്നത്തെ യുദ്ധത്തിന്റെ മൂർധന്യത്തിൽ പാർത്ഥന് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ പാർത്ഥസാരഥി സ്വപ്രതിജ്ഞയെ അവഗണിച്ചുകൊണ്ട് തന്റെ ഭക്തന്റെ പ്രതിജ്ഞയെ പാലിക്കണം, തന്റെ ഭക്തനെ രക്ഷിക്കുകയും വേണം എന്ന ദൗത്യവുമായിട്ട് ചക്രവും എടുത്ത് ചാടിയെന്നാണ്. കേട്ടില്ലേ, അർജുനൻ പറയുന്നത്, അയ്യോ ഭഗവാനെ അങ്ങ് എന്തായി ചെയ്യുന്നത്, പ്രതിജ്ഞാലംഘനം, അരുതേ എന്ന് തടഞ്ഞു. നാ അപ്പോഴേക്ക് ഭീഷ്മര് തൊഴുതു നിൽക്കുക. അതുകൊണ്ട് കൗന്ദേയ പ്രതിജാനീഹി, ഇത് നമ്മൾ നമ്മളോട് പറയേണ്ട കാര്യട്ടോ, വാസുദേവ ഭക്തന്മാർക്ക് ഒരിക്കലും അശുഭം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് നിർഭയരായി ഭക്തിമാർഗത്തെ അവലംബിക്കാം, ആശ്രയിക്കാം. കേട്ടില്ലേ, സ്വല്പം അഭി ദിവസവും ആവും വിധം കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ പാഠങ്ങളൊക്കെ വീണ്ടും വീണ്ടും മനനം ചെയ്തുകൊണ്ടേയിരിക്കും. കേട്ടില്ലേ, ഒരു സുരക്ഷയും നൽകാൻ ലോകത്തിന് സാധിക്കില്ല. പരമാനന്ദ നിഷ്ഠ പ്രദാനം ചെയ്യാൻ വിഷയങ്ങൾക്ക് സാമർഥ്യമില്ല. ഒരധികാരവും ഉറപ്പില്ലാത്ത കാര്യമാണ്. ജന പിന്തുണ എപ്പോ വേണമെങ്കിലും പിൻവലിക്കപ്പെടാം. ആരോഗ്യമാകട്ടെ, സൗന്ദര്യമാകട്ടെ, മാ കുരു ഗർവം, ഇതിലൊന്നും ഗർവം പുലർത്തണ്ട എന്ന് പറയാം. പിന്നെ ആകെ ആശ്രയിക്കാനുള്ളത് സർവേശ്വരൻ. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
3: ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: ഉറപ്പായ സമ്മാനങ്ങൾ. ഓണ ഉപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ, നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അത് മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിന് ഇഷ്ടമുള്ളത് വാങ്ങി ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. ഓണം ആഘോഷമാവട്ടെ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: റേഡിയോ സാന്ത്വനം 90.4.

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: ചേട്ടാ, കുറെ കാലമായല്ലോ കണ്ടിട്ട്.
2: അതേടോ,
1: അതെ, താടി പഠിക്കാൻ എത്രയാവും?
2: അത് തന്നെ നമ്മുടെ 60 രൂപ.
1: ചേട്ടാ, ക്യാഷ് ആയിട്ട് 30 രൂപയുള്ളൂ കയ്യില്.
2: ഒരു കാര്യം ചെയ്യേ, രണ്ട് വഴിയുണ്ട്. ഒന്ന്, പകുതി താടി പഠിക്കുക.
1: രണ്ടാമത്തേതോ,
2: UPI മുഖേന ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യേ.
1: ഇതാ, UPI എന്നെ രക്ഷിച്ചു ഇഷ്ടാ.
2: എന്നാ ഒരു കാര്യം ചെയ്യേ, ഫേഷ്യലും ചെയ്തോ, ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്താ മതി.
3: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
4: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം. ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഉത്തരവാദിത്വമുള്ള പൌരന്മാരായി വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഭിന്നശേഷിക്കാർക്കായി മലപ്പുറത്ത് സമഗ്ര പുനരധിവാസ ഗ്രാമം ഒരുങ്ങുന്നു. നിർമ്മാണോദ്ഘാടനം തിരൂരിൽ നാളെ മന്ത്രി VE അബ്ദുൾ ഗഫൂർ നിർവഹിക്കും. GST രണ്ടാം തലമുറ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ദേശീയ സെമിനാറിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. തൃശൂർ കയ്പമംഗലം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച നടത്തി കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. സുരക്ഷാ മുന്നൊരുക്കങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്ന് കേന്ദ്രസഹമന്ത്രി. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. ചൊവ്വാഴ്ച വരെ 4 ഡിഗ്രി സെൽഷ്യസ് അധികമായി താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യത്തിന്. ഉത്തരവാദിത്വമുള്ള പൌരന്മാരായി വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. അസമിലെ ഗുവാഹട്ടിയിൽ ഗീതാനഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ

0: സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിൽ മാത്രമാകരുത് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ഗവേഷണം, സ്വഭാവ രൂപീകരണം എന്നിവ രാജ്യപുരോഗതിക്ക് അനിവാര്യമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.
1: An institution of higher education, however, must do more than the prepare individuals for careers. It must prepare citizens for democracy and the society. I am therefore pleased to note that the college commitment to community engagement through the National Service Scheme, Red Ribbon Club, environmental initiatives, literacy and health awareness programs, disaster relief activities and other outreach efforts.
0: രാജ്യത്തെ 2029-ഓടെ ലഹരി മുക്തമാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇതിനായി 3 വർഷത്തെ കർമ്മരേഖയും അദ്ദേഹം അവതരിപ്പിച്ചു. ഗോവയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷത്തിനിടെ 1.89 ലക്ഷം കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുത്തതായി ശ്രീ അമിത്ഷാ പറഞ്ഞു. സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന സമഗ്ര ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണോദ്ഘാടനം നാളെ മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. മലപ്പുറം തിരൂർ താലൂക്കിലെ പുത്തനത്താണി ചുങ്കത്ത് 5 ഏക്കറിലാണ് ഭിന്നശേഷി പുനരധിവാസ കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നത്. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ പുനരധിവാസ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനുള്ള സമഗ്ര സംരംഭം എന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ചരക്ക് സേവന നികുതി 2ാം തലമുറ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആന്റ് ടാക്സേഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ സെമിനാറിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ സഹകരണത്തോടെ തിരുവനന്തപുരം ഗിഫ്റ്റ് ക്യാമ്പസിലാണ് സെമിനാർ. മറ്റന്നാൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ കയ്പമംഗലം അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി ചർച്ച നടത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാത്രികാലങ്ങളിൽ പോലീസിന്റെ നേതൃത്വത്തിൽ റോഡുകളിൽ പ്രത്യേക പട്രോളിംഗ് നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകിയതായി കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. സ്ഥലത്ത് കൃത്യമായ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നില്ലെന്നും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ കൃത്യമായി പാലിച്ചില്ലെന്നും ശ്രീ സുരേഷ് ഗോപി വ്യക്തമാക്കി. അപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയപാതാ അതോറിറ്റി പ്രോജക്ട് ഡയറക്ടറും തൃശൂർ ആർടിഒയും 2 ആഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി. ഗീത ആവശ്യപ്പെട്ടു. ചരക്ക് ലോറികളുടെ അനധികൃത പാർക്കിംഗും ദേശീയപാതാ അതോറിറ്റി കൃത്യമായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതുമാണ് അപകട കാരണമെന്ന ആരോപണം പ്രത്യേകം അന്വേഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. സെപ്റ്റംബറിൽ സാധാരണയിലധികം ചൂടിന് കാരണമാകുന്നത് എൽ നിനോ പ്രതിഭാസമാണെന്ന് പഠനങ്ങൾ പറയുന്നു. ചൊവ്വാഴ്ച വരെ 4 ഡിഗ്രി സെൽഷ്യസ് അധികമായി താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മുതൽ 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പത്തനംതിട്ട ജില്ലയിലും താപനില ഉയരുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി. എസ്. ശ്രീധർ.
2: മിന്നൽ പ്രളയത്തിന് പിന്നാലെ ജില്ലയിൽ അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനം മൂലം ജില്ലയിൽ ഉഷ്ണതരംഗ സാധ്യത വർദ്ധിക്കുകയാണ്. ജില്ലയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ശുദ്ധജലക്ഷാമവും അനുഭവപ്പെടുന്നുണ്ട്. തുലാവർഷം എത്തുന്നത് വൈകിയാൽ ജലക്ഷാമം രൂക്ഷമാകാനുള്ള സാധ്യത ഏറെയാണ്. കൂടാതെ ചൂട് കൂടുന്നത് നിർജ്ജലീകരണം മാത്രമല്ല പലതരം രോഗങ്ങൾക്കും കാരണമാകും.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഈ മാസം 10 അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന തൊട്ടടുത്ത ദിവസം നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 14. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 29 നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 68ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് വേദിയാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ. ഷംസുദ്ദീൻ. കായികമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 25 മുതൽ 31 വരെ 7 ദിവസങ്ങളിലായാണ് മേള. കലാമേള എറണാകുളത്തും ഭിന്നശേഷി കലോത്സവം തിരുവനന്തപുരത്തും നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൌസ് സർജൻമാർ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. ഡോക്ടർമാർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നടപടികൾ സ്വീകരിച്ചതായി മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ

0: ബുദ്ധിമുട്ട്.
1: അത്യാഹിത വിഭാഗത്തിൽ 24 മണിക്കൂറും ആവശ്യാനുസരണം മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ ഡോക്ടർമാരെ അറിയിച്ചിട്ടുണ്ട്. എക്സ്റേ, ECG, ഫാർമസി എന്നിവ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള മെഡിക്കൽ കോളേജിൽ ചൊവ്വാഴ്ച മുതലാണ് ഹൌസ് സർജൻമാർ പണിമുടക്ക് ആരംഭിച്ചത്. വകുപ്പ് മന്ത്രി ഇടപെട്ടാണ് അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് സമരക്കാർക്ക് ഉറപ്പു നൽകിയിരിക്കുന്നത്.
0: ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ

0: എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
1: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

സാഹിത്യത്തിലെ നിരവധി കൃതികൾ മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരി.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st സമ്മാനം 20,000 രൂപ, 2nd സമ്മാനം 10,000 രൂപ, 3rd സമ്മാനം 5,000 രൂപ, പ്രോത്സാഹന സമ്മാനം 1,000 രൂപ വീതം 10 പേർക്ക്. എൻട്രികൾ എഡിറ്റർ കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ഈ മാസം 30 മുൻപ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8078095860. ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 14 മുതൽ 25 വരെ ക്ഷീരോൽപ്പന്ന നിർമ്മാണ സംരംഭകത്വ പരിശീലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഈ മാസം 9th തീയതി വൈകുന്നേരം അപ്പോൾ ആധാർ കാർഡിന്റെ പകർപ്പ് ഹാജരാക്കേണ്ടതുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471244091 അല്ലെങ്കിൽ 9061409824 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ആദവനാട് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ഈ മാസം 10-11 തീയതികളിൽ രാവിലെ 10 മണി മുതൽ ആട് വളർത്തൽ ആദായകരമാക്കാം എന്ന വിഷയത്തിൽ സൌജന്യ ദ്വിദിന പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0494-29-6229 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലെ കോളേജ് ഓഫ് കോർപ്പറേഷൻ ബാങ്കിംഗ് ആൻഡ് മാനേജ്മെന്റിൽ നടത്തിവരുന്ന MBA പ്രോഗ്രാമിലെ 2026-27 അധ്യയന വർഷത്തെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഈ മാസം 9 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. വിശദവിവരങ്ങൾക്ക് കേരള കാർഷിക സർവകലാശാലയുടെ www.admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 0487-243813 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. 1st വിള വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്തു പൂർത്തിയാകുന്ന എല്ലാ കർഷകരും ഈ മാസം 30 രജിസ്റ്റർ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമിരീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. വിള പരിപാലന നിർദ്ദേശങ്ങൾ. നെല്ലിലെ ഓലച്ചുരുട്ടിപ്പുഴുവിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രാമ ചിലോണിസ് കാർഡും തുരപ്പനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രാമ ജപ്പോനിക്കം കാർഡും ഉപയോഗിക്കുക. 1 ഏക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രാമ കാർഡ് വീതം ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് ഞാറ് പറിച്ചു നട്ട് 7 മുതൽ 10 ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ വിതച്ച് 25 ദിവസം കഴിഞ്ഞോ ഓരോ ആഴ്ച ഇടവിട്ട് വയലിന്റെ പല ഭാഗത്ത് പ്ലാസ്റ്റിക് കപ്പുകളിൽ കൊത്തി മഴ കൊള്ളാതെ വയ്ക്കുക. വേനൽക്കാലത്ത് മുട്ടക്കാർഡുകൾ നെല്ലോലകളിൽ നേരിട്ട് സ്റ്റേപ്പിൾ ചെയ്യാവുന്നതാണ്. ഇതോടെ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കഴിഞ്ഞു.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യ പുരോഗതിക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഗവേഷണം, വ്യക്തിത്വ വികസനം എന്നിവ അനിവാര്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 2029 ഇന്ത്യയെ ലഹരിമുക്തമാക്കുന്നതിനുള്ള കർമ്മരേഖ പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുതിയ ലോക ഭൂപടം സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭാ പ്രമേയത്തെ പിന്തുണച്ച് ഇന്ത്യ. ന്യൂഡൽഹിയിൽ 5 നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 1 മരണം. 2 പേരുടെ നില ഗുരുതരം. രക്ഷാപ്രവർത്തനം ഊർജിതം. ഉത്തരേന്ത്യയിൽ മഴ ശക്തം. ബീഹാറിലും ഉത്തർപ്രദേശിലും വെള്ളപ്പൊക്ക സ്ഥിതി രൂക്ഷമാകുന്നു. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം. വാർത്തകൾ വിശദമായി. രാജ്യ പുരോഗതിക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ഗവേഷണം, വ്യക്തിത്വ വികസനം എന്നിവ അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ തൊഴിലിനായി മാത്രം സജ്ജരാക്കാതെ സമൂഹത്തിന് ഉപകാരപ്രദമായ ഉത്തരവാദിത്വമുള്ള പൌരന്മാരായി വളർത്താനും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുവാഹട്ടിയിലെ ഗീതാനഗർ കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: When you give the right education to the woman, they know how to stand on their own legs. That is the real woman empowerment, and that is what is happening here. Historical transformation in the lifting of women's right is coming up in the country.
1: 2047 വികസിത ഭാരതം കൈവരിക്കുകയെന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ വടക്കുകിഴക്കൻ മേഖല ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും സമഗ്ര വികസനം അത്യാവശ്യമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഈ മാസം 8 മുതൽ 10 വരെ ശ്രീലങ്കയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. സന്ദർശനവേളയിൽ ശ്രീ സിംഗ് ശ്രീലങ്കൻ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുകയും കൊളംബോയിലെ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുകയും ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ശക്തമായ സമുദ്ര പ്രതിരോധ പങ്കാളിത്തം ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരമ്പരാഗതമായ ഉഭയകക്ഷി ബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. 2029 ഇന്ത്യയെ ലഹരിമുക്തമാക്കുന്നതിനുള്ള കർമ്മരേഖ പ്രഖ്യാപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്റലിജൻസ് അധിഷ്ഠിത നടപടികൾ, കൃത്രിമ ലഹരി വസ്തുക്കളുടെ നിയന്ത്രണം തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കർമ്മരേഖ തയ്യാറാക്കിയതെന്ന് അമിത്ഷാ ഗോവയിലെ പനജിയിൽ പറഞ്ഞു. ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിന് 100,000 നശാമുക്ത മിത്രങ്ങളെ സജ്ജമാക്കുമെന്നും ലഹരി വിമുക്ത കേന്ദ്രങ്ങളുടെ എണ്ണം 1,751 ഉയർത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
3: ജൂലൈ 2026 ജൂലൈ തക്ക ഏക 3 സാല റോഡ് മാപ്പ് ഹംനെ ബനായ ഹേ ഇസ്മേ ഹമാരെ സഭി പ്രകാർ കേ ലക്ഷ്യോ കോ ടൈം ബൗണ്ട് ബനാകർ ഹം സാർവജനിക് കർനെ ജാ രഹേ ഹേ ഓർ യേ സബ്സേ ബഡി രാഷ്ട്രീയ ലഡായി കേ റൂപ് മേ ഹം ഇസ്കോ ആഗേ ലേനേ കാ പ്രയാസ് കർ രഹേ ഹേ.
1: ലോകത്തെ ഭൂഖണ്ഡങ്ങളുടെ യഥാർത്ഥ വിസ്തൃതി കൂടുതൽ വ്യക്തതയോടെയും ആനുപാതികമായും അടയാളപ്പെടുത്തുന്ന പുതിയ ലോക ഭൂപടം സംബന്ധിച്ച ഐക്യരാഷ്ട്രസഭാ പ്രമേയത്തെ ഇന്ത്യ പിന്തുണച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ആഫ്രിക്കൻ ഭൂഖണ്ഡം അടക്കമുള്ള വിവിധ പ്രദേശങ്ങളുടെ യഥാർത്ഥ വിസ്തൃതി വ്യക്തമാക്കുന്ന കറക്റ്റ് ദ മാപ്പ് പ്രമേയത്തിന് അനുകൂലമായാണ് ഇന്ത്യ വോട്ട് ചെയ്തതെന്ന് മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. എന്നാൽ ജമ്മുകാശ്മീരും ലഡാക്കും ഉൾപ്പെടുന്ന ഇന്ത്യയുടെ പരമാധികാര പ്രദേശങ്ങൾ രാജ്യത്തിന്റെ ഔദ്യോഗിക ഭൂപടത്തിന് അനുസൃതമായി മാത്രമേ ചിത്രീകരിക്കാവൂ എന്നും ശ്രീ ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു. ന്യൂഡൽഹിയിലെ സത്യനികേതൻ പ്രദേശത്ത് 5 നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 1 മരണം. 2 പേരുടെ നില ഗുരുതരം. 6 പേരെ രക്ഷപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ തരൺജിത് സിംഗ് സന്ധു ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളോടും നിർദ്ദേശിച്ചു. സ്ഥലത്ത് ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്കായി 18 അഗ്നിരക്ഷാ യൂണിറ്റുകൾ വിന്യസിച്ചിട്ടുണ്ടെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖാഗുപ്ത പറഞ്ഞു. സ്വച്ഛതാ ഹി സേവയെ യഥാർത്ഥ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി മനോഹർ ലാൽ. സ്വച്ഛതാ ഹി സേവ പ്രചാരണത്തിന്റെ 9ാം പതിപ്പിലേക്ക് രാജ്യം കടക്കുമ്പോൾ ശുചിത്വമുള്ളതും ആരോഗ്യകരവുമായ ഭാരതത്തിനായുള്ള പ്രതിജ്ഞാബദ്ധത ആവർത്തിക്കുകയാണെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: മണിപ്പൂരിൽ തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച അന്തിമ പട്ടികയിൽ സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ വൻ വർധന. സംസ്ഥാനത്തെ ആകെയുള്ള 19,60,620 വോട്ടർമാരിൽ 10,00,000 പരം പേർ സ്ത്രീകളാണ്. മണിപ്പൂരിലെ സ്ത്രീ പുരുഷ അനുപാതം 1,056 ഉയർന്നതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അരുൺകുമാർ സിൻഹ അറിയിച്ചു. ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 2026 ബ്രിക്സ് ഉച്ചകോടിക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
5: സുരക്ഷാ ഒരുക്കങ്ങളുടെ ഭാഗമായി ഡൽഹി പോലീസ് ഇന്ന് രാവിലെ ദേശീയ തലസ്ഥാനത്ത് മോട്ടോർ കാർക്കേഡ് റിഹേഴ്സലുകൾ നടത്തുകയും സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. റിഹേഴ്സലുകൾ കണക്കിലെടുത്ത്
6: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5

മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമൂട്, കൊല്ലം.
3: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തുപിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃ

പ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848585.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: You're listening to Radio Swandhanam 90.4 FM. Stay tuned.
1: Radio Swandhanam 90.4 FM-il ഇപ്പോൾ കേൾക്കാം ബെഡ്ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: ഹായ് കൊച്ചുകുട്ടുകാരെ, ഇന്നത്തെ ബെഡ്ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. എലിയും പൂച്ചയും വീണ്ടും, ഇതാണ് ഇന്നത്തെ കഥ. ഒരിക്കലൊരു പൂച്ചയും എലിയും വൈരമെല്ലാം മറന്നിട്ട്, വൈരം എന്ന് പറഞ്ഞാൽ എന്താണ്, വിരോധം, ശത്രുത ഒക്കെ മറന്ന് ഒരു കരാറിൽ ഏർപ്പെട്ടു. ഒരുമിച്ച് താമസിക്കാം, ഒരു വീട്ടിൽ പണി പങ്കിട്ട് ചെയ്യാം. ഭക്ഷണം കൊണ്ടുവരുന്നത് പൂച്ച, പാകം ചെയ്യുന്നത് എലി. എലി പുറത്തേക്ക് പോവണ്ട എന്ന് പൂച്ച ഉപദേശിച്ചു. ചെറിയതായതുകൊണ്ട് വല്ല വണ്ടിക്കടിയിലും പെട്ട് ചത്തുപോകും, അല്ലെങ്കിലും നാടൊട്ടുക്ക എലിക്കണി വെച്ചിരിക്കുകയാണ് മനുഷ്യർ. അങ്ങനെ അവർ താമസം തുടങ്ങി. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ എലി പറഞ്ഞു, മഴക്കാലമാണ് വരുന്നത്, വല്ലതും ഇപ്പോഴേ കരുതി വെക്കണം. എന്നാൽ തോരാത്ത മഴയത്തെ ഇര തേടി നടക്കണ്ടല്ലോ. ആ ശരിയാണ് ശരിയാണ്, പൂച്ചയും സമ്മതിച്ചു. പൂച്ച പോയി ഒരു ടിൻ നെയ്യ് മോഷ്ടിച്ചു കൊണ്ടുവന്ന് പറഞ്ഞു, നമുക്കിത് പള്ളിയിൽ കൊണ്ടുപോയി ഒളിപ്പിക്കാം, അപ്പോൾ ആരും കാണുകയില്ലല്ലോ, ഇര കിട്ടാത്തപ്പോൾ പോയി തിന്നാം. എലിയും പൂച്ചയും കൂടി അത് പള്ളിയിൽ ഒരു മൂലയിൽ കൊണ്ടുവച്ചു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ നെയ്യിന്റെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് നെയ്യിന്റെ കാര്യം ഓർത്തിട്ട് പൂച്ചയ്ക്ക് ഉറക്കമില്ല, ഊണില്ല, കൊതി സഹിക്കാൻ വയ്യ. പൂച്ച ഒരു സൂത്രം പ്രയോഗിച്ചു. എന്റെ ഇളയമ്മയുടെ മകന് ചോറൂണാണ്, വിളിച്ചിട്ടുണ്ട്, ഞാനൊന്ന് പോയി തല കാണിച്ചു വരാം. എലി സമ്മതിച്ചു. പൂച്ച പോയി അടപ്പ് തുറന്ന് അരഭാഗം നെയ്യ് തിന്ന് നക്കി തോർത്തി വെയിലും കാഞ്ഞ് തിരിച്ചു വന്നു. എലി ചോദിച്ചു, ചോറൂണ് ഗംഭീരമായോ? പൂച്ച പറഞ്ഞു, പിന്നെ ഇല്ലേ, നല്ല സദ്യ, നല്ല ഓമനത്വമുള്ള കുഞ്ഞ്, അവന് മൂക്കിൽ പാണ്ടുണ്ട്. എന്താണ് അവന് പേരിട്ടത്? എലി ചോദിച്ചു. അരക്കള്ളൻ എന്ന് പൂച്ച മറുപടി പറഞ്ഞു. ഈ കാലത്ത് പൂച്ചകൾക്ക് ഇങ്ങനെയും ഒരു പേരോ എന്നായി എലി. പൂച്ച ഒന്നും പറഞ്ഞില്ല. പിന്നെയും കുറേ ദിവസം കഴിഞ്ഞു. പൂച്ചയ്ക്ക് കൊതിമൂത്ത് ഇതേ സൂത്രം പറഞ്ഞ് മുക്കാൽ ഭാഗം നെയ്യും തിന്ന് വന്നിട്ട് മുക്കാൽ കള്ളൻ എന്നാണ് കുട്ടിക്ക് പേരിട്ടതെന്നും പറഞ്ഞു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരു ചോറൂണിന് പോയി മുഴുവനും തിന്ന് വന്നിട്ട് കുഞ്ഞിന് മുഴുക്കള്ളൻ എന്നാണ് പേരിട്ടതെന്നും പറഞ്ഞു. അങ്ങനെ ഇരിക്കെ മഴ വന്നു. മഴ വന്നപ്പോൾ നെയ്യെടുക്കാൻ പോകാമെന്ന് എലി പറഞ്ഞു. പരുങ്ങലോടെ പൂച്ചയും പോയി.

0: അവിടെ ചെന്നപ്പോൾ ഒഴിഞ്ഞ നെയ്യിൻ്റെ ചെപ്പ് കണ്ട് എലി പറഞ്ഞു, ഓ അപ്പോൾ ഇതാണല്ലേ അരക്കള്ളൻ മുക്കാൽ കള്ളൻ മുഴുക്കള്ളന്റെ കഥ. ഇത് ചെയ്തത് ഏതായാലും മഹാപാപമായി പോയി, വിശ്വാസ വഞ്ചനയുമാണ് കേട്ടോ. പൂച്ചയ്ക്ക് ദേഷ്യം വന്നു. പൂച്ച ഇതെന്തെന്നോ, ഒറ്റ ചാട്ടത്തിന് എലിയെ കയറി പിടിച്ചു കൊന്നു. കൊന്നത് മാത്രമല്ല തിന്നുകയും ചെയ്തു. അപ്പോൾ കുഞ്ഞുങ്ങളെ, ഈ ലോകം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആർക്ക് ആരെയാണ് വിശ്വസിക്കാൻ പറ്റുക അല്ലേ? അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കണം കേട്ടോ. ഈ കഥയും ഇന്ന് ഇവിടെ അവസാനിപ്പിക്കട്ടെ. നാളെ വേറൊരു കഥയുമായിട്ടെത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്. യുആർ ലിസണിംഗ് ആൻ എന്റർടൈൻമെന്റ് വേൾഡ്. റേഡിയോ സാന്ത്വനം 90.4 FM. Tune.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

അമൃതസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ഇന്നത്തെ ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. ഒരു തണുത്ത കൊച്ചു വെളുപ്പാൻ കാലം. തൻ്റെ വീട്ടിലെ ഫോൺ ശബ്ദം കേട്ടാണ് ബിച്ചു തിരുമല കണ്ണു തുറക്കുന്നത്. അങ്ങേത്തലയ്ക്കൽ ഐ വി ശശി. ശശിക്ക് MD ഒരു തിരക്കഥ കിട്ടിയിട്ടുണ്ടത്രേ. അതിലേക്ക് ഗാനങ്ങൾ ഒരുക്കണം. പാട്ടിന് ഈരടികൾ എഴുതാൻ കോഴിക്കോട് ഹോട്ടൽ മഹാറാണിയിലെത്തിയ ബിച്ചുവിനെ സംഗീത സംവിധായകൻ ശ്യാമും ഐ വി ശശിയും ചേർന്ന് വരവേൽക്കുന്നു. ശശി പറഞ്ഞു തുടങ്ങുന്നു. ചിത്രത്തിൻ്റെ പേര് അനുബന്ധം. ഈ ചലച്ചിത്രത്തിലെ MD ഭാഷയുടെ ശക്തി, തിരക്കഥയുടെ കരുത്തുമൊക്കെ അതിതീവ്രമാണ്. അതുകൊണ്ട് തന്നെ പാട്ടുകൾ ഗംഭീരമാവണം. എന്നിട്ട് ഗാനസന്ദർഭം വിവരിക്കുന്നു ശശി. മോഹൻലാലിൻ്റെ 5 വയസ്സുകാരൻ മകന് സ്കൂളിൽ മറ്റു കുട്ടികളുമായി കളിക്കവേ അപകടത്തിൽ മരിക്കുന്നു. അതേ പ്രായമുള്ള മറ്റൊരു കുട്ടി അറിയാതെ സ്കൂൾ ബസ് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി കയറിയാണ് കുട്ടി മരിക്കുന്നത്. മകന്റെ മരണം മൂലമുള്ള കൊടിയ ദുഃഖം മറക്കാൻ മോഹൻലാലിന്റെ കഥാപാത്രം പറഞ്ഞാശ്വസിക്കുന്ന ഒരു രംഗമുണ്ട്.
3: മറ്റൊരു നിലയ്ക്ക് കാണാൻ ശ്രമിക്കുകയാണ് ഞാൻ.

0: കൂട്ടം പോയി. പക്ഷെ എന്റെ 60-ാം കാലത്തും മനസ്സിൽ 5 വയസ്സുള്ള ജയക്കൂട്ടം കളിച്ചു നടക്കും. അവന് യുവത്വമില്ല, ജീവിത ക്ലേശമില്ല, വാർദ്ധക്യവുമില്ല, ഒരർത്ഥത്തിൽ മരണമില്ല. എന്തോ 5 വയസ്സ്.
1: തേങ്ങി വിങ്ങിക്കരയുന്ന മോഹൻലാലിനെ കണ്ട് ആ പടമിറങ്ങി 40 വർഷങ്ങൾക്കിപ്പുറവും തൊണ്ടയിൽ ഇടർച്ചയുടെ വേദനയോടെയും പുകഞ്ഞു നീറുന്ന കണ്ണുകളെ തണുപ്പിക്കാൻ നോക്കുന്ന കണ്ണീരോടെയും ഇരുന്ന പ്രേക്ഷകരുണ്ട്. തൻ്റെ കയ്യബദ്ധത്താലാണ് കുട്ടി മരിച്ചതെന്ന കുറ്റബോധത്താൽ പിടയുന്ന ഹരിമോൻ എന്ന കുട്ടിയെ ആ കുറ്റബോധത്തിൽ നിന്നും വിടുവിക്കാൻ മമ്മൂട്ടിയുടെ കഥാപാത്രം അവനോട് പറയുന്നു.
2: നോക്കൂ, ഹരിയെ പോലെ മെടുക്കാൻ കുട്ടികളെ ഞാൻ അധികം കണ്ടിട്ടില്ല. ഇനി മാസ്റ്റർ പറയാൻ പോകുന്നു, ശ്രദ്ധിച്ചു കേൾക്കണം. പാവം ജയക്കുട്ടി മരിച്ചു അല്ലേ? അപകടം പറ്റിയാൽ പലരും മരിക്കും. ചിലർ കുറെ വയസ്സായി മരിക്കും, ചിലർ നേരത്തെ. ജയക്കുട്ടനാണ് വയലിൽ കയറി കളിച്ചിരുന്നെങ്കിലോ? ചിലപ്പോൾ ഹരി മരിക്കും. അത് വിചാരിച്ച് വിഷമിക്കരുത്. ഹരി സ്കൂളിൽ പോണം. ടീച്ചർമാരോ കുട്ടികളോ ചോദിച്ചാൽ പറയണം, സോറി, ഒരു അബദ്ധം പറ്റിയതാണ്, സോറി എന്ന്. എന്നിട്ട് മനസ്സിലൊരു പ്രാർത്ഥന പോലെ ജപിക്കണം. ആർക്കായാലും അബദ്ധം പറ്റും, വലിയവർക്ക് കൂടി ഇനി പറ്റരുതേ എന്ന് ജപിക്കണം.
1: ഈ രംഗത്തിന്റെ വികാര തീവ്രത ഒട്ടും ചോർന്നു പോകാതെ വെച്ചു തിരുമല ഈരടികൾ ഒരുക്കി. അതിൽ കണ്ണുനീരിന്റെ ഈണം ചേർത്തു വെച്ചു ശ്യാം. ഭാവതീവ്രമായി ഗാനഗന്ധർവൻ യേശുദാസ് അത് പാടിവെച്ചപ്പോൾ അത് എക്കാലത്തെയും മികച്ച ഹിറ്റായി മാറി. നമുക്ക് കേൾക്കാം. കണ്ണാന്തലിയും കാട്ടുകുറിഞ്ഞിയും കണ്ണാടി നോക്കും ചോരയിൽ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: നമുക്ക് മടങ്ങി വരാം ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേനെ. ഒരുപാട് കാലങ്ങൾക്ക് മുൻപ്, ഒരു സായം കാലം, ചെന്നൈയിൽ ഗായിക മാധുരി അമ്മയുടെ വീടിന്റെ ഉമ്മറത്ത മിനുമിനുപ്പാർന്ന നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് പാടുകയാണ് ഭാവഗായകൻ ജയചന്ദ്രൻ. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാധുരി ഗാനങ്ങളിൽ ഒന്ന്. ചൂരൽ കസേരയിലിരുന്ന് മാധുരി അമ്മയും പങ്കുചേരുന്നു ആലാപനത്തിൽ. പാട്ടിൻ്റെ വരികൾ മറന്നുപോയിരിക്കുന്നു അവർ. പതിറ്റാണ്ടുകൾക്ക് മുൻപ് റെക്കോർഡ് ചെയ്തതല്ലേ, എങ്കിലും ഈണം മനസ്സിലുണ്ട്. വരികൾ ഓർത്തെടുക്കാൻ ജയചന്ദ്രൻ്റെ പിന്തുണ കൂടി ലഭിച്ചതോടെ മനോഹരമായ ഒരു യുഗ്മഗാനമായി മാറുന്നു അത്. ഭാവഗായകനും ഭാവഗായികയും ചേർന്നുള്ള ഒരപൂർവ ജുഗൽബന്ധി. ദേവരാജൻ മാസ്റ്റർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളിലൊന്നായിരുന്നു തൊട്ടേനെ ഞാൻ എന്ന് തുടങ്ങുന്ന ഗാനം. ചെയ്ത പാട്ടുകളിൽ ഏറ്റവും പ്രിയപ്പെട്ടവ ഏതെന്ന ചോദ്യത്തിന് ഒരിക്കൽ മാസ്റ്റർ നൽകിയ മറുപടി ഇങ്ങനെ. പ്രയാസമാണ് പറയാൻ. സ്വന്തം മക്കളിൽ ആരോടാണ് ഇഷ്ടക്കൂടുതലെന്ന് ചോദിച്ചാൽ എങ്ങനെ മറുപടി പറയും? അവരിൽ ചിലർക്കൊക്കെ എന്തെങ്കിലും പോരായ്മകളും വൈകല്യങ്ങളും കണ്ടേക്കാം. പക്ഷേ അതൊന്നും അവരെ വെറുക്കാനോ മാറ്റി നിർത്താനോ ഉള്ള കാരണങ്ങളല്ല. എല്ലാ മക്കളും എനിക്കൊരുപോലെ, ദേവരാജൻ മാസ്റ്റർ കൂട്ടിച്ചേർക്കുന്നു. മനസ്സിൽ ഉദ്ദേശിച്ച പൂർണ്ണത ഏതാണ്ടൊക്കെ കൈവരിച്ച പാട്ടുകളെക്കുറിച്ചാണ് ചോദ്യമെങ്കിൽ പറയാം. കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിലെ തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേനെ എന്ന ഗാനം ജയചന്ദ്രനും മാധുരിയും ചേർന്ന് പാടിയത്. ഗാനങ്ങളുടെ ദേവശില്പി വയലാർ രചിച്ച് 1975 റിലീസായ കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിലെ ആ ഭാവസാന്ദ്രമായ ഗാനം നമുക്ക് കേൾക്കാം. തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേനെ.

0: Music with Radio Santhvanam 90.4 FM.
1: നമുക്ക് തിരിച്ചു വരാം ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. കവിതയിൽ നിന്ന് മനോഹരമായ ഒരു പാട്ടിലേക്ക് എത്ര ദൂരം! വെറുമൊരു ഫോൺ കോളിൻ്റെ ദൂരം എന്ന് പറയും കവി കാവാലം നാരായണ പണിക്കർ. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച വിഷാദഗാനങ്ങളിൽ ഒന്ന് പിറന്നത് ഫോണിലാണ്. ഉത്സവ പിറ്റേന്ന് എന്ന ചിത്രത്തിലെ പുലരിത്തൂ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം, ഭാരം താങ്ങാൻ അരുതാതെ നീർമണി വീണുടഞ്ഞു. പാട്ടുടനുണ്ടാക്കണമെന്ന് പടത്തിൻ്റെ സംവിധായകൻ ഭരത് ഗോപി വിളിച്ചു പറയുന്നു. പിറ്റേന്ന് റെക്കോർഡിംഗാണ്. സംഗീത സംവിധായകൻ ദേവരാജൻ മാഷാണെങ്കിൽ ദൂരെയും. സിറ്റുവേഷൻ ചോദിച്ചു മനസ്സിലാക്കി വരി

കൈകൾ എഴുതി മാഷ ഫോണിൽ വിളിച്ച് കേൾപ്പിക്കുന്നു. ഞാൻ വേറെ വഴിയില്ലല്ലോ. കാവാലത്തിന്റെ വാക്കുകൾ പല്ലവി മുഴുവൻ കേട്ട ശേഷം ദേവരാജൻ മാസ്റ്റർ പറഞ്ഞു, ഇത് പോരാ, ഇനി പണിക്കരുടെ താളത്തിൽ ഒന്ന് മൂളി കേൾപ്പിച്ചേ. എല്ലാ ഗാനരചയിതാക്കൾക്കും ആ സ്വാതന്ത്ര്യം അനുവദിക്കാറില്ല മാസ്റ്റർ. കാവാലത്തോടുള്ള പ്രത്യേക പരിഗണന വെച്ച് ചെയ്തതാണ്. സാധാരണ പാട്ടെഴുത്തുകാരുടെ രീതിയല്ല കാവാലത്തിൻ്റേത്, മാസ്റ്റർ ഒരിക്കൽ പറഞ്ഞു. ഒരു പ്രത്യേക താളത്തിലാണ് എഴുതുക. ചിലപ്പോൾ ആദ്യത്തെ വരി തീരെ ചെറുതും രണ്ടാമത്തെ വരി ദീർഘവുമായിരിക്കും. നേരെ മറിച്ചും സംഭവിക്കാം. പരമ്പരാഗത രീതിയിലുള്ള ചിട്ടപ്പെടുത്തലിന് എളുപ്പം വഴങ്ങണമെന്നുമില്ല അത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ താളം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എളുപ്പമായി. ഉള്ളിലെ താളത്തിൽ വരികൾ കാവാലം മൂളിക്കൊടുത്തപ്പോൾ നിശബ്ദനായി കേട്ടിരുന്നു ദേവരാജൻ. ഫോൺ വെച്ച് 15 മിനിറ്റിനകം അദ്ദേഹം തിരിച്ചു വിളിച്ചു. അപ്പോൾ ചിട്ടപ്പെടുത്തിയ പല്ലവി എന്നെ പാടി കേൾപ്പിക്കാൻ അത്ഭുതം തോന്നി. ചാരുകേശിയുടെ സ്പർശമുള്ള ആ ഈണത്തിൽ സിനിമയുടെ ആശയം മുഴുവൻ ഉണ്ടായിരുന്നു. മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ദുരന്ത ഛായയും അതിനുമപ്പുറം ആ വരികൾക്ക് മറ്റൊരീണത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലുമാകാത്ത വിധം. ബാക്കിയുള്ള വരികളും ഫോണിൽ തന്നെ മാസ്റ്ററെ കേൾപ്പിച്ചു കാവാലം. 1 മണിക്കൂറിനകം പിറ്റേന്ന് റെക്കോർഡ് ചെയ്യേണ്ട പാട്ട് തയ്യാർ. ഗാനഗന്ധർവൻ യേശുദാസ് ഹൃദയസ്പർശിയായി ആത്മാവ് പകർന്നു നൽകി ആ ഗാനത്തിന്. ഭാരം താങ്ങാൻ അരുതാതെ വീണുടയുന്ന നീർമണിയുടെ ഹൃദയവേദന മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന ആലാപനം നമുക്ക് ആസ്വദിക്കാം. പുലരിത്തു മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: നമുക്ക് മടങ്ങി വരാം ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സുന്ദരി, നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസിത്തളിരിലെ ചൂടി. കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക നടി ശോഭയുടെ മുഖമാണ്. 4.5 പതിറ്റാണ്ട് മുൻപ്, 18 വയസ്സ് പോലും തികയും മുൻപ്, ഒരു മെയ് ദിനത്തിൽ മരണതീരത്തേക്ക് സ്വയം നടന്നെടുത്ത ശാലിനി എൻ്റെ കൂട്ടുകാരിയിലെ നായികയെ, ദേവസംഗീതജ്ഞൻ ദേവരാജൻ മാഷിനും ഏറെ പ്രിയപ്പെട്ട ഗാനങ്ങളിലൊന്നായിരുന്നു ഈ പാട്ട്. ആകാശവാണിക്ക് വേണ്ടി MD രാജേന്ദ്രൻ എഴുതിയ ലളിതഗാനമായിരുന്നു ആ പാട്ട്. സംഗീതം നൽകി പാടിയത് PK കേശവൻ നമ്പൂതിരി. ശാലിനിയിലെ കഥാസന്ദർഭം സംവിധായകൻ മോഹൻ വിവരിച്ചു കേട്ടപ്പോൾ മുൻപെഴുതിയ വരികൾ ഇവിടെ യോജിക്കുമല്ലോ എന്ന് തോന്നി MDRന്. നിൻ തുമ്പ് കെട്ടിക്കെട്ട ചുരുൾമുടിയിൽ എന്നായിരുന്നു ലളിതഗാനത്തിൻ്റെ തുടക്കം. കമ്പോസിംഗ് സമയത്ത് സുന്ദരി എന്ന അഭിസംബോധന കൂട്ടിച്ചേർത്തത് ദേവരാജൻ മാഷാണ്. കവി ഓർക്കുന്നു, ആരോടാണ് നീ സംസാരിക്കുന്നതെന്ന് നാട്ടുകാർ അറിയേണ്ടേ എന്നായിരുന്നു മാഷിൻ്റെ ചോദ്യം. MD രാജേന്ദ്രൻ ആ പാട്ട് പിറന്ന സന്ദർഭം ഓർത്തെടുക്കുന്നു. സാധാരണ മാഷ് പാട്ട് ആദ്യം വായിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കില്ല, ഗൗരവത്തിലായിരിക്കും വായന. ഒരു സരസീരുഹ സൗപർണികയിൽ ഒഴുകി എന്ന വരി എത്തിയപ്പോൾ അദ്ദേഹം മുഖമുയർത്തി എന്നെ ഒന്ന് നോക്കി അമർത്തി മൂളി. കൊള്ളാം എന്ന ധ്വനിയുണ്ടായിരുന്നു ആ മൂളലിൽ. അവാർഡ് കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഞാൻ. ഒരു വാക്കുപോലും മാറ്റാൻ പറഞ്ഞില്ലല്ലോ അദ്ദേഹം. AVMC തിയേറ്ററിൽ നടന്ന റെക്കോർഡിങ്ങിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞില്ല MDRന്. അതിനു മുൻപേ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. പാടിക്കഴിഞ്ഞ ശേഷം ദാസേട്ടൻ വലിയ സന്തോഷത്തിലാണ് സ്റ്റുഡിയോ വിട്ടതെന്ന് പലരും പറഞ്ഞു കേട്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. ശോഭ ഇന്നില്ല, ശാലിനിയും, പക്ഷേ നമുക്കൊപ്പമുണ്ട്. പകരം വയ്ക്കാനില്ലാത്ത ഓർമ്മകളായി ഈ ഗാനം. നമുക്ക് കേൾക്കാം. സുന്ദരി, നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി തളിരില ചൂടി എന്ന് തുടങ്ങുന്ന ആ അതിമനോഹരമായ ഗാനം.

ഇന്നത്തെ ഗാനമന്ദാരം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ഞാൻ പ്രദീപ് ആശ്രാമം. ഗാനമന്ദാരം എല്ലാ ഞായർ ഉച്ചയ്ക്ക് 12-നും ബുധൻ രാത്രി 8-നും.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഞമ്മളെ മജനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്?

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മുഹമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

ുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നീരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വേറൊരു

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ബോൾ റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം. എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി. സദാശിവൻ.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ജീവരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

അയ്യപ്പന്മാർ ഞങ്ങൾ